പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് 16 തട്ടകത്തിലാണ്. 1886 16 മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്ന അറിവ് മാത്രമാണ് യഥാർത്ഥ അറിവ്, മറ്റെല്ലാം തന്നെ അറിവിന്റെ നിഷേധമാണ് എന്ന് ആധുനിക ഭാരതത്തെ പഠിപ്പിച്ച ആത്മീയ ഗുരുദേവൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ അന്തരിച്ചിരിക്കുന്നു. 1913 ആഗസ്റ്റ് 16 ഇസ്രായേലിന്റെ 6 പ്രധാനമന്ത്രിയും നോബൽ സമ്മാന ജേതാവുമായ മെനാച്ചം ബെഗിൻ പോളണ്ടിലെ ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് നഗരത്തിൽ ദേ ജന്മം കൊണ്ടിരിക്കുന്നു. 1960 ആഗസ്റ്റ് 16 സൈപ്രസ് റിപ്പബ്ലിക്കായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരു സുപ്രഭാതത്തിൽ മെഡിറ്ററേനിയൻ തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ജിബ്രാൾട്ടർ കടന്ന് കപ്പൽ സ്വച്ഛന്ദം മുന്നോട്ട് നീങ്ങി. മുകളിൽ കാർമേഘത്തിന്റെ കരിപുരളാത്ത നീലാകാശം, താഴെ സൂര്യപ്രകാശം തട്ടി വെട്ടിത്തിളങ്ങുന്ന നീല ജലപ്പരപ്പ്, സുന്ദരമായ കാലാവസ്ഥ. ഒരു യാത്രക്കാരൻ ക്യാപ്റ്റനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം അങ്ങ് ചെല്ലുന്നതുവരെ ഇങ്ങനെ തന്നെ സുന്ദരമായിരിക്കുമോ കാലാവസ്ഥ? ആ യാത്രക്കാരൻ ചോദിച്ചു. ക്യാപ്റ്റൻ ഒരു ചാർട്ടെടുത്ത് മേശപ്പുറത്ത് നിവർത്തിവെച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നോക്കൂ, ഇവിടെ ഫ്ലോറ എന്നൊരു ഉഗ്രൻ കൊടുങ്കാറ്റിനോട് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരും. നമ്മുടെ കപ്പൽ 22 നോട്ട് വേഗത്തിൽ പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോറ 7 നോട്ട് വേഗത്തിൽ വടക്കോട്ടും. അതിന്റെ ഗതിവേഗം വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആ കൊടുങ്കാറ്റിനോട് ഏറ്റുമുട്ടും. അതിന്റെ ഒരു അരികിലായിരിക്കും നമ്മുടെ കപ്പൽ സന്ധിക്കുന്നത് അല്ലേ? യാത്രക്കാരൻ ചോദിച്ചു. അല്ല, അതിന്റെ നടുവിൽ കൂടിയാണ് നമുക്ക് കടന്നു പോകേണ്ടത്, ക്യാപ്റ്റൻ പറഞ്ഞു. എന്തിനാണ് അതിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത്? നല്ല സ്പീഡുള്ള കപ്പലല്ലേ ഇത്? ഫ്ലോറയെ ഒഴിഞ്ഞുമാറി കടന്നുപോയാൽ എന്ത്? ക്യാപ്റ്റൻ പറഞ്ഞു, 2 ദിവസം നമുക്ക് നഷ്ടപ്പെടും. നിശ്ചിത സമയത്ത് നമുക്കങ്ങ് എത്താൻ സാധ്യമല്ല. കൊടുങ്കാറ്റെന്ന് കേട്ട് പേടിക്കേണ്ടതില്ല. 180 മൈലിൽ കൂടുതലില്ല കൊടുങ്കാറ്റുള്ള മേഖലയുടെ ദൈർഘ്യം. അതിനപ്പുറത്ത് അതിസുന്ദരമായ കാലാവസ്ഥയാണ്. പോരെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള കരുത്ത് ഈ കപ്പലിനുണ്ട്. വെള്ളിയാഴ്ചയായി. കാറ്റിന്റെ ഉഗ്ര താണ്ഡവം ആരംഭിച്ചു കഴിഞ്ഞു. തിരമാലകളിൽ കപ്പൽ അമ്മാനമാടുവാൻ തുടങ്ങി. ആരെയും അമ്പരപ്പിക്കുന്ന കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെ തന്നെ കപ്പൽ മുന്നേറി. ഫ്ലോറയുടെ പരാക്രമം പകൽ 2 മണിവരെ നീണ്ടുനിന്നു. അങ്ങനെ ആ അപകടമേഖല കടന്നു. രാത്രിയിൽ പൂർണചന്ദ്രൻ പ്രകാശിച്ചു. പ്രശാന്ത സുന്ദരമായ സമുദ്രത്തിന്റെ വിരിമാറിലൂടെ കപ്പൽ സ്വച്ഛന്ദം മുന്നോട്ടു നീങ്ങി. പിറ്റേ ദിവസം ക്യാപ്റ്റൻ പറഞ്ഞു, കടൽ ശാന്തമാണെങ്കിൽ അത് പ്രക്ഷുബ്ധമാകും, ക്ഷോഭിച്ചാൽ ശാന്തമാവുകയും ചെയ്യും. നമ്മുടെ ജീവിതവും നോക്കൂ, ഈ കപ്പൽ യാത്ര പോലെയാണ്. ശരിക്കും ഒരു ജീവിത തത്വശാസ്ത്രമാണിത്. പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് കരുതരുത്. ആത്മവിശ്വാസത്തോടെയാണെങ്കിൽ, മാനസിക ആരോഗ്യത്തോടെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കും. ഒറ്റയ്ക്കേയുള്ളൂ എന്ന് തോന്നാതിരിക്കുവാനാണ് മനുഷ്യൻ കുടുംബജീവിതം ആരംഭിച്ചത്. രണ്ടുപേർ ഒരുമിച്ച് നിന്ന് ജീവിതം പങ്കിടുകയാണ്, അതിജീവിക്കുകയാണ്, പരസ്പരം പിന്തുണയ്ക്കുകയാണ്. ധൈര്യമായിരിക്കെ, ഒപ്പമുണ്ട് ഞാൻ എന്ന വാക്കുകൾ കരുത്തേകുകയാണ്. വിഷമം തോന്നിയാൽ ചുമല ചായാൻ ഒരിണ, കെട്ടിപ്പിടിച്ചാശ്വസിപ്പിക്കാൻ ഒരു തുണ. അങ്ങനെ ഒപ്പം നിന്നതുകൊണ്ടാണ് എത്രയോ ആളുകൾ ജീവിതത്തെ വെട്ടിപ്പിടിച്ചത്. അധ്വാനിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇണയുടെ സാമീപ്യവും സമാശ്വാസവും കരുത്തുപകരും, ആത്മവിശ്വാസമുണ്ടാക്കും, കൂടുതൽ അധ്വാനിക്കാൻ തോന്നും. ഇന്നും അങ്ങനെ പിന്തുണ നൽകുന്ന ഭവനങ്ങൾ ഏറെയുണ്ട്. അവിടെ കുറ്റപ്പെടുത്തലിന്റെ ഭാഷയില്ല, വഴക്കുകളുടെ വാൾമുനകളില്ല, പരസ്പരം ഭരിക്കലിന്റെ അധികാര സ്വരങ്ങളില്ല. മനസ്സിലാക്കലിന്റെ രസതന്ത്രമാണ് അവിടെയുള്ളത്. പിന്തുണകളുണ്ടെങ്കിൽ മനുഷ്യൻ ഏതു മലയും കീഴടക്കും, ഏതൊഴുക്കും നീന്തിക്കടക്കും. നമ്മൾ ചോദിക്കാറില്ലേ, കട്ടയ്ക്ക് കൂടെ നിൽക്കുമോ എന്ന്? കൂടെ നിൽക്കുക എന്നതേക്കാൾ വലിയ പിന്തുണ വേറെയില്ല. ആ പിന്തുണയേക്കാൾ വലിയ കരുത്തും വേറെയില്ല.
2: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഉറക്കമില്ലായ്മ ശാരീരിക ക്ഷീണം മാത്രമല്ല, മാനസിക ഉത്കണ്ഠയും പിരിമുറുക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. നിഷേധാത്മക ചിന്തകളോ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളോ ആണ് സാധാരണഗതിക്ക് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നത്. രാത്രി മുഴുവൻ ഉണർന്നുകിടക്കുക എന്നത് അത്യന്തം ക്ലേശം നിറഞ്ഞ അനുഭവമാണ്. പകൽ സമയത്ത് സജീവമായി കാണപ്പെടുന്ന ചിലർ ഇരുട്ടായി കഴിയുമ്പോൾ നിഷേധാത്മക ചിന്തകളിലേക്ക് വഴുതി വീഴും. ഉറക്കം ലഭിക്കാത്തതുപോലെ ഉത്കണ്ഠയും ഭയവും അവരെ പിടികൂടും. ഇങ്ങനെയുള്ളവർ പകൽ സമയത്ത് ഉറങ്ങിപ്പോവുക സ്വാഭാവികമാണ്. വാഹനമോടിക്കുമ്പോഴും ഗൌരവമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉറങ്ങിപ്പോകുവാനുള്ള സാധ്യത ഏറെയാണ്. ഉറക്കം പരിശീലിക്കുകയും പ്രസാദാത്മക ചിന്തകൾ പുലർത്തുകയുമാണ് ഇതിനുള്ള പ്രതിവിധി. നിദ്രാ ന്യൂനതകളിൽ കൂർക്കം വലി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒപ്പം ഉറങ്ങുന്നവർക്കും തൊട്ടടുത്ത മുറികളിൽ ഉറങ്ങുന്നവർക്കും ഒരാളുടെ കൂർക്കം വലി അലോസരമുണ്ടാക്കും. കൂർക്കം വലി ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. ശ്വാസതടസ്സമുള്ളവരിലും അമിത വണ്ണമുള്ളവരിലുമാണ് സാധാരണയായി കൂർക്കം വലി കണ്ടുവരുന്നത്. കിടക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകും. ഉറക്കത്തിൽ ചിരിക്കുന്നവരുമുണ്ട്. ചിലർ ചിരിക്കുകയും അട്ടഹസിക്കുകയും നിലവിളിക്കുകയും ചെയ്യും. സ്വപ്നങ്ങളോടനുബന്ധമായോ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ബഹിസ്ഫുരണമായോ ഇതിനെ കാണാവുന്നതാണ്. ഗാഢനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തുമ്പോൾ അസ്വസ്ഥപ്പെടുകയും അക്രമാസക്തമാവുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരം ന്യൂനതകളെല്ലാം വിദഗ്ധമായി മനഃശാസ്ത്ര ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. സോമനാംബുലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതും നിദ്രാന്യൂനതയുടെ ഒരു വകഭേദമാണ്. ഇത്തരത്തിലുള്ള നിദ്രാന്യൂനതകളുടെ പരിഹാരത്തിന് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ഗൌരവമായി അനുവർത്തിക്കുകയും ചെയ്യണം. മനുഷ്യന്റെ ജൈവ ഘടികാരം ക്രമീകൃതമാക്കുക. ഓരോ കാര്യങ്ങൾക്കും വേർതിരിച്ചിരിക്കുന്ന സമയം ക്രമീകരിക്കുക. ഉറക്കത്തിന് ആവശ്യമായ സമയം വേർതിരിക്കണം. സാമൂഹ്യ മര്യാദകൾ പാലിക്കുകയും സാമൂഹ്യ ക്രമം നിലനിർത്തുവാനും ശ്രമിക്കുമ്പോൾ ജൈവ ഘടികാരം താളം തെറ്റാതെ സൂക്ഷിക്കുക. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക. ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഉറങ്ങരുത്. അമിത ഭക്ഷണശീലം ഉപേക്ഷിക്കുക. പ്രത്യേകിച്ച് രാത്രി വളരെ മിതമായി കഴിക്കുക. ഉറങ്ങാൻ കിടക്കുന്ന സമയം പരമാവധി നിജപ്പെടുത്തുക. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ചെറിയ ധ്യാനത്തോടുകൂടി കിടക്കിലേക്ക് പോവുക. കിടക്കുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ സംഗീതം താഴ്ന്ന ശബ്ദത്തിൽ ശ്രവിക്കുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായകരമാണ്. ഉറക്കം കുറവാണ് എന്നത് മനസ്സിന്റെ ഭാരമായി മാറരുത്. ഒരു രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് ഉത്കണ്ഠയായി തീരരുത്. ഉണർന്നതിന് ശേഷം കിടക്കയിൽ അധിക നേരം ചുരുണ്ടുകൂടി കിടക്കരുത്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും അരുത്. ഉണരുമ്പോൾ മനസ്സിന്റെ ശാന്തത നിലനിർത്തുവാൻ പ്രാർത്ഥനയും ശരീരത്തിന്റെ ശുചിത്വം നിലനിർത്തുവാനുള്ള പരിപാലനവും വേണം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ സമ്പന്നവും സജീവവുമായ കല, സംസ്കാരം, പാരമ്പര്യം, തനത് വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു സ്വീകരണ ചടങ്ങ്. 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ തിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ നിന്ന് ആരംഭിച്ച് 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയമേഖലകളിലൂടെയും കടന്നുപോയി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച റിലേ ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ വികാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ വന്ദേമാതരത്തിന്റെ ചിരസ്ഥായിയായ പൈതൃകം ആഘോഷിക്കുന്നതിനൊപ്പം 150th വാർഷികവും റിലേ അടയാളപ്പെടുത്തി. പ്രവാസികളിൽ നിന്ന് മികച്ച പങ്കാളിത്തവും പ്രതികരണവുമാണ് റിലേക്ക് ലഭിച്ചതെന്നും ദേശീയ പതാകയോട് അവരുടെ ആഴമേറിയ വൈകാരിക ബന്ധം എടുത്തുകാട്ടുന്നതുമായിരുന്നു പരിപാടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി ഭവനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം നിരന്തര പഠനം തുടരാനും ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും അദ്ദേഹം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലെ വ്യക്തിപരമായ ബന്ധം ഇന്ത്യ US ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തിൽ ജനങ്ങൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ അറ്റ് ഹോം സ്വീകരണം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളും ദേശീയ ഐക്യവും ജനാധിപത്യ പാരമ്പര്യവും ഓർമ്മിപ്പിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനത്തിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം സ്വീകരണം

0: ഗാനവും ദേശീയഗാനവും ആലപിച്ചു. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തമിഴ്നാട്ടിലെത്തും. സന്ദർശന വേളയിൽ ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ചെങ്കൽപ്പേട്ടിലെ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 22nd ബിരുദദാന സമ്മേളനത്തിലും ഇന്ന് ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഹിന്ദുമുന്നണി സ്ഥാപകനായിരുന്ന കെ രാമഗോപാലിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച എക്കോസ് ഓഫ് എ നാഷണാലിസ്റ്റ് മൈൻഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലും ഉപരാഷ്ട്രപതി സന്നിഹിതനാകും. നാളെ തിരുവാരൂരിൽ തമിഴ് കേന്ദ്ര സർവകലാശാലയുടെ 11th ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. തുടർന്ന് തഞ്ചാവൂരിലെ ശാസ്ത്ര ഡീംഡ് സർവകലാശാലയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണവും ക്ലോക്ക് ടവറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗരത്തിൽ മികച്ച വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഫണ്ടുൾപ്പെടെ എല്ലാ സഹായവും നൽകുമെന്നും കെ എം ഷാജി അറിയിച്ചു. മാലിന്യ സംസ്കരണം, തെരുവുനായശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മറ്റു സംസ്ഥാനങ്ങളുമായല്ല ലോകത്തിലെ വികസിത രാജ്യങ്ങളുമായാണ് താരതമ്യം ചെയ്യുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകമെങ്ങും മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് പൂക്കാലത്തിന് വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങത്തിന്റെ പൂവിളിയിൽ ഇന്ന് അത്തം. കർക്കിടകാന്ത്യത്തിൽ അത്തം പിറക്കുകയെന്ന അപൂർവതയുണ്ട് ഈ വർഷത്തിന്. നാളെയാണ് ചിങ്ങപ്പിറവി. 25 ഉത്രാടവും 26 തിരുവോണവുമാണ്. 10 പൂക്കളമിട്ട് ഓരോ മലയാളിയും ഇനി ആഘോഷത്തിന്റെയും ആനന്ദത്തിന്റെയും തിരക്കുകളിലാകും. മലയാളിയുടെ പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. ഇതിനു മുന്നോടിയായി ഇന്നലെ വൈകിട്ട് അത്തം പതാക കൈമാറൽ ചടങ്ങ് സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കൊച്ചി രാജവംശത്തിന്റെ പ്രതിനിധി രാമദാസൻ തമ്പുരാനാണ് അത്തം പതാക കൈമാറിയത്. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ അത്തം നഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപ്പതാക ഉയർത്തും. തുടർന്ന് അത്തം ഘോഷയാത്ര സിനിമാ താരം മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ശബരിമല ഉൾക്കഴകം, പമ്പ മേൽശാന്തിമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് നാളെയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ടരി ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് സന്നിധാനത്ത് ചടങ്ങുകൾ നടക്കുക. ശബരിമലയുടെ താന്ത്രികാവകാശമുള്ള താഴമൺ മഠത്തിലെ 2 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഓരോ വർഷം വീതം ഈ പദവി വഹിക്കുന്നത്. ഇതുവരെ കണ്ടരി മഹേഷ് മോഹനരാണ് താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്. ശബരിമല ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ചിങ്ങമൊന്നായ നാളെ നടക്കും. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുക. നാളെ മുതൽ പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും നടക്കും. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും നാളെ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ഭക്തർക്ക് ഓണസദ്യയും നടക്കും. ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. ചിങ്ങമാസ പൂജ ഓണപൂജ സമയങ്ങളിൽ നടത്തുറപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്.
0: ശ്രീലങ്കയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 2 288 എന്ന ശക്തമായ നിലയിൽ. ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആദ്യ ദിനത്തിൽ മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം ഇന്നലെ 73 ഓവറാക്കി ചുരുക്കിയിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ 1st ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി പി സി വിശ്വനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3rd സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണിയുടെ ജില്ലാതല പരിപാടി കാസർകോട് ഉദുമ സർവീസ് സഹകരണ ബാങ്കിൽ മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ആളുകൾ പരമാവധി ഓണം വിപണി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ ലഭ്യമാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന്

ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മ സേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ എം ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഖദീജ മുംതാസ് പക്ഷി മാഗസിൻ എഴുതിയ അപ്പൂപ്പൻ താടികൾ എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. പ്രളയം കഴിഞ്ഞ് വെയിലുദിച്ചു തുടങ്ങിയ ഒരു പകൽ ഗുരുവും ശിഷ്യനും ആശ്രമം വിട്ടിറങ്ങി. പുഴയും മണപ്പുറവും ദൂരെ കാടും മലന്തുഞ്ചങ്ങളും വെയിൽ സ്പർശമേറ്റിട്ടും അമ്പരപ്പിന്റെ മഞ്ഞിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണിപ്പോഴും. എങ്ങനെ ഇനി പഴയ താളത്തിലേക്ക് എന്ന അന്തിപ്പ് കനത്ത് കിടന്നു വഴിയിൽ കണ്ട ഒറ്റപ്പെട്ട മുഖങ്ങളിലൊക്കെ. കലിയടങ്ങിയ പെരിയാർ ഗുരുവിന്റെ കാലിൽ തൊട്ട് ഞാനല്ല ഞാനല്ലെന്ന് വിതുമ്പി നിന്നു. ഗുരു കനിവോടെ അവളെ സമാശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. പിന്നെ അവർ മണപ്പുറത്തേക്ക് പുറപ്പെട്ടു. മഹാദേവ ക്ഷേത്രം മേൽക്കൂര മാത്രം കാണും വിധം വെള്ളത്തിന് മുകളിൽ കഷ്ടിച്ച് കഴുത്തുയർത്തി പിടിച്ചു നിന്നത് നാളുകളോളമാണ്. കിഴക്കൻ മലയുടെ നെഞ്ചിൽ നിന്നും കടപുഴകിയ വൻമരങ്ങളുടെ അസ്ഥിവാരങ്ങളിൽ നിന്നും പുഴയൊഴുക്കിക്കൊണ്ടുവന്ന കറുത്ത ചെളിയും വിഷമുള്ളവയും അല്ലാത്തതുമായ പാമ്പുകളും അസംഖ്യം ചെറുജീവികളുടെ ശവശരീരങ്ങളും വന്നടിഞ്ഞത് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന പോലെ മൗനം പുതച്ചു നിന്ന ക്ഷേത്രത്തെ ഇന്നലെ വൈകിട്ടും ഗുരു കണ്ടതാണ്. പൂജാരിയും ഒന്ന് രണ്ട് നാട്ടുപ്രമാണിമാരും മേലും കീഴും നോക്കി ഇത് കർത്തവ്യതാമൂഢരായി അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അവരെങ്ങനെയാണ് മഹാക്ഷേത്രത്തെ ഇനി പുനരാവിഷ്കരിക്കുക എന്നറിയാനുള്ള കൗതുകം ഗുരുവിനുണ്ടായി. മനുഷ്യന്റെ അതിജീവന ത്വരയെ തൊട്ടറിയാനുള്ള മോഹം മാത്രമായിരുന്നു അത്. ഒരു നൂറ്റാണ്ടു മുൻപ് ഇനി നമുക്ക് ക്ഷേത്രങ്ങളല്ല വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച ആളാണല്ലോ. പക്ഷേ കുടുംബാംഗങ്ങളും വീടും ജീവനമാർഗങ്ങളും നഷ്ടപ്പെട്ടാലും ക്ഷേത്രങ്ങളെ ജനം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് അപൂർവം ഇത്തരം സന്ദർശനങ്ങളിലൂടെ ഗുരു മനസ്സിലാക്കിയിരുന്നു. ഇന്നലെ കണ്ട പോലല്ലോ ഇന്നത്തെ കാഴ്ചകൾ. ഒച്ചയും വിളിവാളങ്ങളും കൊണ്ട് മുഖരിതമാണ് ചുറ്റും. വഴിമുടക്കി വീണുകിടന്ന മുട്ടൻ മരങ്ങളുടെ ചില്ലകൾ ആദ്യം വെട്ടിമാറ്റി തടി ഊർന്ന് മുറിച്ചു മാറ്റുന്ന തിരക്കിലാണ് ചിലർ. മണ്ണിൽ പൂഴ്ന്ന് കമിഴ്ന്നു കിടന്ന തോണി നെഞ്ചിലെ തേങ്ങലടക്കി ഏലേസ പാടി തിരിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചെട്ടു പേർ. അതെ, അവർ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാത നിലനിൽക്കുന്നിടത്തൊക്കെ ജീപ്പുകൾ, ലോറികൾ, ശുചീകരണോപകരണങ്ങളും ഭക്ഷണ പാക്കറ്റുകളും ബക്കറ്റും മഗ്ഗുകളും ഒക്കെയായി ഇറങ്ങുകയും കയറുകയും വാഹനങ്ങൾ ഇരമ്പിക്കുകയും ചെയ്യുന്നവർ. തടസ്സങ്ങൾ പ്രശ്നമില്ലാത്തതിനാൽ ഗുരുശിഷ്യന്മാർ പെട്ടെന്ന് തന്നെ ക്ഷേത്രമുറ്റത്തെത്തി. അകത്തും പുറത്തുമൊക്കെയുണ്ട് കൈമേയ് മറന്ന് പണിയെടുക്കുന്നവർ. കാൽസ്രായം മുട്ടുവരെ തെറുത്തുകയറ്റി തലയിൽ തൂവാല കെട്ടിയവരും സായിപ്പന്മാരെ പോലെ മുന്നറ്റം കൂർത്ത തൊപ്പി വെച്ചവരുമായ കുറേയേറെ യുവാക്കൾ പണിയിലെ ശുഷ്കാന്തി കൊണ്ട് വേറിട്ട് നിന്നു. മെയ്ദീനെ ഖാദറെ വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ശ്രീകോവിലിലെ വെള്ളം പീച്ചിയും ചെളി വടിച്ചെടുത്തും നിലത്തെ കലക്കവെള്ളം തേമ്പിക്കളഞ്ഞും അവർ പണിതുകൊണ്ടേയിരുന്നു. ഇതേത് ദേശക്കാർ കുഞ്ഞുരാമ? ഇവിടെ കാണാറുള്ളവരല്ലോ, മലബാറുകാരാത്രേ, ഏറനാട്ടുകാർ, നമ്മുടെ കലാപകാരികളുടെ പിന്മുറക്കാർ. എന്തൊരു ശുഷ്കാന്തി! ഓ, അമ്പലം കഴുകുന്നതിലെ ആ സമർപ്പണ ബോധം കണ്ടില്ലേ? അതാണ് മലബാറിലെ മാപ്പിള. കുമാരനെ കാവ്യം എഴുതുമ്പോൾ തെറ്റുപറ്റിയതാണെന്ന് ഞാൻ അന്നും പറഞ്ഞിരുന്നു. അവരൊന്നിച്ചു തന്നെയായിരുന്നു മാപ്പിളമാരും ഈഴവരും അതിലും താഴെ നിർത്തപ്പെട്ടിരുന്നവരുമൊക്കെ. എല്ലാവരും കർഷക തൊഴിലാളികൾ, കരിം പട്ടിണിക്കാർ. കൂട്ടത്തിൽ ഒശിരു കൂടുതൽ മാപ്പിളമാർക്കായിരുന്നു എന്ന് മാത്രം. അതേ ഗുരു, ചരിത്രമൊക്കെ ഇപ്പോൾ മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കേട്ടു. ഒരു നൂറ്റാണ്ടിതാ ഒരു പുസ്തകത്താളം മറിച്ചിടും പോലെ കാലം മറിച്ചിട്ടിരിക്കുന്നു. എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം അല്ലേ? ജനത്തിനത് തോന്നണ്ടേ ഗുരു? തീരെ ചെറിയ ജീവിതകാലം മുഴുവൻ ജാതിയും മതവും തമ്മിൽ തല്ലുമായി കഴിയുന്നു. പ്രവർത്തനങ്ങളൊക്കെ പാഴായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ഗുരുവിന്? കുഞ്ഞുരാമ, ഒരു പ്രകൃതി ദുരന്തം വന്നപ്പോൾ ഒന്നിക്കാനുള്ളത്ര അകലമേ ആ തമ്മിൽ തല്ലുകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നാലോചിച്ചുകൂടെ? എനിക്ക് വിശ്വാസമുണ്ട്, മലബാറിൽ ഇനി ഇതുപോലൊരു ദുരന്തമുണ്ടായാൽ ഇവിടുത്തുകാർ, ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവർ അവിടെ ഓടിയെത്തും. അത്രയ്ക്ക് ആഴമുണ്ട് ഇപ്പോഴുണ്ടായ ആത്മബന്ധത്തിന്. തിന്മയുടെ 100-ാം വാർഷികത്തെ ഇവർ ചെറുക്കുക തന്നെ ചെയ്യും. നോക്കിക്കോളൂ, 24-ലല്ലേ അടുത്ത ജനഹിതം, ഈ മഹാരാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഊഴം. ഗുരു പറഞ്ഞ ആദ്യ പ്രവചനം കൃത്യമായിരുന്നു. അടുത്ത വർഷത്തെ തീവ്ര മഴക്കാലത്ത് കൊച്ചിക്കരയിലെ ചെറുപ്പക്കാർ 3-4 ജീപ്പുകളിലായി എന്തിനും സന്നദ്ധരായി മലബാറിന്റെ കിഴക്കൻ മലയോരത്തെത്തി. ഉരുൾപൊട്ടി മണ്ണിലടിയിലായി പോയ ഗ്രാമത്തിലേക്ക് അവർ ശവശരീരങ്ങൾ ഓരോന്നോരോ

0: നന്നായി മണ്ണിനടിയിൽ നിന്നും വലിച്ചെടുത്തു. വിശന്നപ്പോൾ അടുപ്പുകൂട്ടി മലബാറുകാരോടൊപ്പം കഞ്ഞിവെച്ച് കുടിച്ചു. പള്ളിയങ്കണത്തിൽ കിടത്തി ജാതിയും മതവും നോക്കാതെ മൃതശരീരങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്തു. മറ്റു ചിലരെ ചിതയിലേക്കെടുത്തു. പിന്നെ നിരത്തോരങ്ങളിൽ നിസ്സഹായതയോടെ തലയ്ക്ക് കൈകൊടുത്ത് തേങ്ങുന്നവരോടൊപ്പം തേങ്ങി. ഗുരുവും ശിഷ്യനും ആ വർഷം നാട്ടിലേക്കില്ലെന്നുറപ്പിച്ചു. നാടിന് അതിൻ്റെതായ ആന്തരിക നന്മയും തീരുമാനങ്ങളുമുണ്ട്. വെറുതെ എന്തിന് കഥയെഴുത്തുകാരുടെ ക്ലീശയെ കഥാപാത്രങ്ങളാവണം? ഗാന്ധിയെയും അയ്യങ്കാളിയെയും അവർ മരണശേഷവും വലിച്ചുകൊണ്ടുവന്ന് പുതിയ കഥകളും കവിതകളും മെനഞ്ഞു. അത് വേണ്ട. പക്ഷേ ഗുരുവിന് വീണ്ടും വരേണ്ടി വന്നു. കാരണമായത് തന്റെ അനുയായി എന്നഭിമാനിക്കുന്ന യോഗം ഭാരവാഹിയുടെ പരസ്യപ്രസ്താവന കേട്ട് കിടിലപ്പെട്ട്. ഇയാൾ പുലമ്പുന്നതിൽ എത്ര സത്യമുണ്ട് കുഞ്ഞുരാമ, ഒന്ന് അന്വേഷിച്ചു വരാമോ? പ്രീണനം യാഥാർത്ഥ്യം തന്നെയോ എന്ന്? കുഞ്ഞുരാമൻ അധിക ദിവസമെടുത്തില്ല. അന്വേഷണം കഴിഞ്ഞെത്തി ഗുരുവിനോട് മൊഴിഞ്ഞതിങ്ങനെ: ഒരു യാഥാർത്ഥ്യവുമില്ല ഗുരുദേവ, കണക്കുകളുണ്ട്. ഈയിടെ കുറെ അവകാശങ്ങളെടുത്ത് വേറെ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പിന്നെ പുതിയ കാല ഫാസിസത്തിനെതിരെയുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ അക്കൂട്ടരിലെ പൗരോഹിത്യത്തെ ക്ഷണിക്കും. തലക്കെട്ടും തൊപ്പിയുമൊക്കെയായി അവർ വലിയ അവകാശബോധത്തോടെ വന്ന് നിരന്നിരിക്കും. അത്രയേ ഉള്ളൂ പ്രീണനം, അല്ലെങ്കിൽ അത്രയേ വേണ്ടു എന്ന് വിളിച്ചവരും കരുതും. അത്രയേ ഉള്ളൂ വിളിച്ചവരോട് വന്നവർക്കുള്ള പ്രതിബദ്ധതയും. പുറമേ കാണുന്നവർക്ക് പ്രീണന ശങ്ക കലശലായി ഉണ്ടാകാൻ, പക്ഷെ അത് മതിയല്ലോ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്, മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വെയിൽ ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി. ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047 രാജ്യം 100 GW ആണവോർജ ഉൽപ്പാദനം എന്ന ലക്ഷ്യത്തിലേക്കാണ് മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: എനർജി സെക്യൂരിറ്റി ദിശാ മേ ഏക കേ ബാദ് ഏക മജ്ബൂത് കദം ഉഠായേ ഹൈ. എനർജി സെക്യൂരിറ്റി കാ ഏക ബഡാ മാധ്യമ ഹൈ പരമാണു ഊർജ ന്യൂക്ലിയർ എനർജി. ഹംനേ പാർലമെന്റ് മേ ശാന്തി ആക്ട് പാസ് കർ കർകെ ഏക നയ ലക്ഷ്യ ലാനെ കാ റാസ്താ തയ കർ ലിയാ ഹൈ. 2047 തക് ഹം 100 GW ന്യൂക്ലിയർ പവർ കാ ലക്ഷ്യ ലേ കർകെ ചൽ രഹേ ഹൈ.
0: രാജ്യത്തിന്റെ പുരോഗതിയിൽ അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നതിനായി അറിവ്, അച്ചടക്കം, ആത്മവിശ്വാസം, സേവന മനോഭാവം എന്നിവ വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാലിദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മൊയ്സു, നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, സ്ലോവാക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി തുടങ്ങിയവർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഈ രാജ്യങ്ങളുമായി ദീർഘകാലം നിലനിൽക്കുന്ന പങ്കാളിത്തത്തെ ഇന്ത്യ അങ്ങേയറ്റം വിലമതിക്കുന്നുവെന്നും അത് കൂടുതൽ കരുത്താർജ്ജിച്ച് വരികയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയ മേഖലകളിലൂടെയും കടന്നുപോയ സൂര്യപഥ തിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ തുടങ്ങി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച ഈ സംരംഭം ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നാരംഭിച്ച റിലേ സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് സമാപിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിക്കപ്പെട്ട 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പായ RSVC അമൃത് പ്ലാറ്റ്ഫോമിന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ് ഇന്നലെ തുടക്കം കുറിച്ചു. ഗ്രാമീണ നവീകരണം, സാങ്കേതിക കൈമാറ്റം എന്നിവ പിന്തുണയ്ക്കുന്നതിനായുള്ള സമഗ്ര ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയായിട്ടാണ് അമൃത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രൊഫസർ സൂദ് പറഞ്ഞു. UGC നെറ്റ്, CSIR നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, PhD പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക ഇന്ന് പുറത്തിറക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനം ഇന്ന്. മൂന്ന് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വാജ്പേയിക്ക് 2015 രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. കൂടാതെ ചെന്നൈ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ ഓണക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
3: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന അത്തം ഘോഷയാത്ര നടൻ മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററിലധികമാണ് ഘോഷയാത്രയുടെ പാത. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. പുലികളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി കേരളത്തിന്റെ തനത് നാടൻ കലാരൂപങ്ങളുടെയും മേളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര മുന്നേറുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. ഗ്രൂപ്പ് ഡി മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും സഞ്ജയ് റാണയും ഗോളുകൾ നേടി. ബുഡ്ഗാമിന് സമീപം ഇന്ത്യൻ MI-17 ഹെലികോപ്റ്റർ പാകിസ്ഥാൻ സൈന്യം വെടിവച്ചിട്ടെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2019 ശ്രീനഗറിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനത്താൽ വെടിവച്ചിടുകയാണുണ്ടായതെന്ന് PIB വ്യക്തമാക്കി. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 47 ഉയർന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 100 കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചു. വടക്കൻ സുമാത്ര മേഖലയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സുനാമിയിലും നാശനഷ്ടങ്ങളുണ്ടായി. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 72. ഇതിൽ 18 പേർ കുട്ടികളാണ്. 90 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 77 പേരെ രക്ഷപ്പെടുത്തിയതായി സിംബാബ്വേ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാളിലെ ഗംഗാതീരം, ഒഡീഷ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, വടക്കൻ ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 3 പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഹിസ്ബുല്ല ഇസ്രായേൽ സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ലെബനൻ പ്രധാനമന്ത്രി ആക്രമണത്തെ അപലപിച്ചു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഇന്ന് മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. അടുത്ത മാസം 15 വരെയാണ് ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നിടുന്നത്. സന്ദർശകർ രാഷ്ട്രപതി ഭവൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സന്ദർശന സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ തിരംഗ ആഗോള റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി ഇന്ന് തൃപ്പൂണിത്തുറ.

0: അത്തച്ഛമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിന് ചുറ്റിലുമുള്ളവരെല്ലാം ബന്ധുക്കളായിരുന്നൊരു കാലമുണ്ടായിരുന്നു. താടിയും മുടിയും നിറച്ചവരെല്ലാം അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും, മുതിർന്നവർ മാമന്മാരും മാമിമാരും, അണ്ണൻ ചേച്ചി അക്ക അനിയൻ, അങ്ങനെ പോകുന്നു ബന്ധങ്ങളുടെ നീണ്ട നിര. കൂട്ടായണി മൂടു മുതൽ കാട്ടുവീട് വരെ നടന്നാൽ എത്ര മാമന്മാരും മാമിമാരും എനിക്കുണ്ടായിരുന്നു എന്നറിയാമോ? ചന്ദ്രൻ മാമൻ, കിഷൻ മാമൻ, തങ്കപ്പൻ മാമൻ, ശ്രീധരൻ മാമൻ, ഭാസ്കരൻ മാമൻ, കൃഷ്ണൻകുട്ടി മാമൻ, അവരുടെ ഭാര്യമാരെല്ലാം മാമിമാർ, പിന്നെ ഗീത ചേച്ചി, വസന്ത ചേച്ചി, സാവിത്ര ചേച്ചി, ഇന്ദിര ചേച്ചി, രമണി ചേച്ചി, സരള ചേച്ചി. സത്യത്തിൽ ഇത്രയും ബന്ധുബലമുള്ള ആളുകൾ അക്കാലത്ത് നഗരത്തിൽ ആരുമുണ്ടാവില്ല. എല്ലാ അയൽപ്പക്കാരെയും ബന്ധുക്കളായി കണ്ടിരുന്ന കാലം, കാണാൻ പഠിപ്പിച്ചിരുന്ന കാലം. അപ്പൂപ്പന്മാരുടെ എണ്ണവും കുറവായിരുന്നില്ല. കമുകറ അപ്പൂപ്പൻ, കരിക്കൻകോണത്തെ അപ്പൂപ്പൻ, വ്ളാകയിലെ അപ്പൂപ്പൻ, കാവിലപ്പൂപ്പൻ, ഞെട്ടേവിളാകത്തെ അപ്പൂപ്പൻ, അവരുടെ എല്ലാ അമ്മൂമ്മമാർ, കടയിലെ അപ്പൂപ്പനും കാവിലെ അപ്പൂപ്പനും വിളയൽ വിളാകത്ത് അപ്പൂപ്പനും നല്ല കമ്പനിയായിരുന്നെന്ന് മാധവി അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. മൂന്നും കൂടിയാൽ ചിരിയുടെ അമിട്ട് പൊട്ടുമത്രേ. ചേരമാൻ പെരുമാളിനെ പോലെയായിരുന്നു നിന്റെ ലക്ഷ്മണൻ അപ്പൂപ്പൻ. അതിന് മാധവി അമ്മൂമ്മ ചേരമാൻ പെരുമാളിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. വായിലിരിക്കുന്നത് കേൾക്കാതിരിക്കണമെങ്കിൽ മിണ്ടാതിരുന്ന് കേൾക്കുന്നതാണ് നല്ലതെന്ന് തോന്നി.

നല്ല ആജാനബാഹുവായിരുന്നു ലക്ഷ്മണനപ്പൂപ്പൻ. കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല, സാക്ഷാൽ ചേരമാൻ പെരുമാള് തന്നെ. അങ്ങേര് വന്നാ പിന്നെ നിന്റെ ത്രിമൂർത്തി അപ്പൂപ്പന്മാരുടെ നച്ചും കൊച്ചും അടച്ചുപോകും. നച്ചും കൊച്ചുമോ, അതെന്താ സാധനം? അവർക്ക് പിന്നെ മിണ്ടാട്ടമില്ലെന്ന് പേടിയായിരുന്നു അങ്ങേരെ. ആണൊരുത്തൻ. കഥയൊക്കെ കഴിഞ്ഞ് മടിയിൽ തലവെച്ച് കിടന്ന് ഞാൻ സൗമ്യതയോടെ മാധവിയമ്മൂമ്മയോട് ചോദിച്ചു, എന്താണ് ലക്ഷ്മണനപ്പൂപ്പനോടൊരു ആരാധന? വല്ല ക്രഷും ഉണ്ടായിരുന്നോ? തൂക്കിയെടുത്ത് പുറത്തെറിയുമെന്നാണ് കരുതിയത്. പക്ഷേ കള്ള നാണമൊക്കെ വന്ന് കക്ഷി പറയുകയാണ് ആരായാലും ആരാധിച്ചു പോകുമെന്ന്. പിന്നെന്താ ലവ് അടിക്കാത്തതെന്ന് ചോദിച്ചപ്പോ കണ്ണിറുക്കി കാണിച്ചോണ്ട് പറയുകയാണ് പിന്നെ ലവ് അടിക്കാതിരിക്കുമോ എന്ന്. ആരും അറിയാതെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നടക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. നിനക്കറിയാഞ്ഞിട്ടാണ് കാര്യങ്ങൾ. നിന്റെ കാർത്യായനി അമ്മൂമ്മയ്ക്ക് രണ്ട് പ്രേമമുണ്ടായിരുന്നു. അവള് ചത്തപ്പം ഏറ്റവും കൂടുതൽ കരഞ്ഞത് ആരായിരുന്നു എന്ന് ഓർത്തു നോക്ക്. ഞാൻ ഓർത്തു നോക്കി. അത് കടയിലപ്പൂപ്പനായിരുന്നു. ശരിയാണ്. കക്ഷി എന്തിനാണ് ഇത്രയും കരഞ്ഞത്? കക്ഷിക്ക് ഒരു ബന്ധുത്വവുമില്ല, എന്നിട്ടും കരഞ്ഞു. നിങ്ങൾ പുതിയ തലമുറക്കാര് മറ്റേ വലിയവരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഈ ഇഷ്ടവും സ്നേഹവും ഒക്കെ പണ്ടുമുതലേ ഉണ്ട്. എല്ലാ കാലവും ഒരുപോലെയാണ്, രീതിയും ഭാവവും മാറുന്നു എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞ് മാധവി അമ്മൂമ്മ നെടുവീർപ്പിട്ടു. മോഹങ്ങളുടെയോ മോഹഭംഗങ്ങളുടെയോ ചുടുനിശ്വാസം. ഓർമ്മകളുടെ ഗഹ്വരങ്ങളിൽ നിന്ന് ഒരു കാറ്റ് വർത്തമാനത്തെ തഴുകി കടന്നുപോകുന്നതുപോലെ.

എന്റെ മുടിയിഴകളെ വിരൽ കൊണ്ട് കഴുകി കൊച്ചു വർത്താനം പറഞ്ഞ് എന്നെ ഉറക്കിയിരുന്ന മാധവിയമ്മൂമ്മ. അവർ പറഞ്ഞ പല കൊച്ചു വർത്തമാനങ്ങളും ജീവിതത്തിന്റെ വളരെ വലിയ പ്രായോഗിക തത്വശാസ്ത്രങ്ങളായിരുന്നുവെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ കാലവും ഒരുപോലെയാണ്, രീതിയും ഭാവവും മാറുന്നു എന്ന് മാത്രം. ഒന്നും പുതിയതായി വരുന്നില്ല, പുതിയതായി അനുഭവപ്പെടുന്നു എന്ന് മാത്രം. അന്ന് ചിമ്മിനി വിളക്ക്, ഇന്ന് വൈദ്യുത ബൾബ്, രണ്ടും വെട്ടം തന്നെയാണ്. അന്ന് കോളാമ്പി, ഇന്ന് വലിയ പെട്ടികൾ, രണ്ടും ശബ്ദം തന്നെയാണ്. അന്നും ആളുകൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, ഇന്നും ഇഷ്ടപ്പെടുന്നു. അതൊക്കെ എക്കാലവും അങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. പുതിയതെന്നും എല്ലാം മാറിയെന്നും കരുതുന്നത് നമ്മളാണ്. നിനക്കൊരു കാര്യം അറിയാവോ? ഇപ്പോഴുള്ള ആളുകൾ പറയാറില്ലേ, ലോകം കെട്ടുപോയിരിക്കുന്നു, ആർക്കും ഒരു ആത്മാർത്ഥതയും ഇല്ലെന്ന്. ഇതുണ്ടല്ലോ മനുഷ്യനുണ്ടായ കാലം മുതൽ പറയുന്നതാണ്. അതെ, നീ ഇടപ്പള്ളിയുടെ മണിനാദം വായിച്ചിട്ടുണ്ടോ? സഹതിപ്പിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന് അതിലെഴുതിയിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അന്നും ആളുകൾക്ക് ലോകത്തോടുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയായിരുന്നു എന്നല്ലേ? അതിനു മുൻപ് ആശാന്റെ വരികളും എഴുത്തച്ഛന്റെ വരികളിലുമൊക്കെ ഈ നിരാശാബോധമുണ്ടായിരുന്നു. എന്റെ മലയാളം പ്രൊഫസറെ, നിങ്ങൾ ആള് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോ നിന്റെയൊക്കെ എംഎയാണ്, എന്റെയൊക്കെ എട്ടാം ക്ലാസ് എന്ന് മറന്നു പോകരുത്. ശരിയാണ്, മാധവി അമ്മൂമ്മയ്ക്ക് എത്ര കവിതകൾ കാണാതെ അറിയാം, അതൊന്നും എനിക്കറിയില്ല. അവർ രാമായണത്തിലെ വരികൾ കാണാതെ പറയുന്നു, ഹരിനാമകീർത്തനം വായിക്കുന്നു. ഞാനാണെങ്കിലോ ഒരു പത്രം പോലും നേരാവണ്ണം വായിക്കാറില്ല. അത്രയേറെ വായന കൊണ്ടാവും ജീവിത പരിചയങ്ങളെ ലളിത തത്വങ്ങളായി അവർക്ക് പറയാനാകുന്നത്. എല്ലാ കാലത്തും ആളുകൾ ഒരുപോലെയാണ്, രീതിയും ഭാവവും മാറുന്നു എന്ന് മാത്രം. മനുഷ്യൻ സ്വാർത്ഥനാണ്. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം ലോകത്തെ മനുഷ്യൻ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, പുതിയ കാലം മോശമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, പഴയ കാലം നന്മയുടെ കാലമാണെന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഇതൊരു സത്യമല്ലേ? അതാത് കാലം നല്ലതെന്ന് പറയുന്നവർ കുറവാണ്, കെട്ടകാലം എന്ന് പറയുന്നവരാണ് കൂടുതൽ.

ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ ആരും വർത്തമാനകാലത്തെ പഴിക്കില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഏറ്റവും സുന്ദരമായ കാലമെന്നും ഈ ലോകമാണ് ഏറ്റവും പോസിറ്റീവായ ലോകമെന്നും തിരിച്ചറിയും. അത്രമേൽ ഹൃദ്യമായി വർത്തമാനകാലത്തെ സ്നേഹിക്കാനും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ വസുന്ധരതൻ മടിത്തട്ടിൽ പിറക്കണമെന്നും ആഗ്രഹിക്കത്തക്ക വിധം ലളിതമായ തത്വശാസ്ത്രം എന്നെ പഠിപ്പിച്ച മാധവി അമ്മൂമ്മ. ഓർമ്മയിൽ നെടുവീർപ്പിന്റെ ഊഷ്മളത, ജീവിതത്തിന്റെ ഗഹനത, അനുഭവങ്ങളുടെ ഗാഢത.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചുകളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നുവരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്ന് മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ. എം ഡിയുടെ അക്ഷര താമരകൾ. കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രാജലക്ഷ്മിയുടെ ഹാൻഡ് കർച്ചീഫ് എന്ന കഥ. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, ഇനി കാണുകയും ഉണ്ടാവില്ലല്ലോ. എന്റെ ഏട്ടന്റെ കൂട്ടുകാരനായിരുന്നു. രാജേട്ടൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ളൂ. 14-15 വയസ്സ് പെൺകുട്ടികൾക്ക് ജ്യേഷ്ഠന്മാരോട് വീരാരാധന തോന്നുന്ന പ്രായമാണ്. അതിനു മുൻപ് അടിപിടിയാണ് പ്രധാനം. ഏട്ടനുമായി 2-3 വയസ്സിലധികം പ്രായവ്യത്യാസമില്ലെങ്കിൽ പ്രത്യേകിച്ചും എന്തു പറഞ്ഞാലും കളിയാക്കുകയും എപ്പോഴും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ശല്യക്കാരികളാണ് അപ്പോൾ ഏട്ടന്മാർക്ക്. അമ്മേ, ദേ ഈ ഏട്ടൻ എന്തിനാണ് അവളെ കരയിക്കുന്നത്? അമ്മ വന്ന് നോക്ക് ഇവളിവിടെ എന്താ കാണിക്കുന്നതെന്ന്. അവനോട് കളിക്കാൻ പോണ്ട പെണ്ണെ, വല്ല പണിയുണ്ടെങ്കിൽ നോക്കാണ്ട് അവർക്ക് സമയം പോകണ്ടേ? വിടാതെ പുറകെ നടക്കുന്ന അനിയത്തിമാരെ കരയിപ്പിക്കുന്നതല്ലേ വീട്ടിലെത്തിയാൽ പ്രധാന വിനോദം? ഉപദ്രവിക്കുന്ന പ്രായം കടന്ന് അവരും വലുതായി, പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന പ്രായം കടന്ന് അനിയത്തിമാരും വലുതായി. പിന്നത്തെ കാലമാണ് വീരാരാധനയുടെ സമയം. അത് സുന്ദരമായ കാലമാണ്. അതുപോലെ ഒരടുപ്പം പിന്നെ ഉണ്ടാവില്ല. രണ്ടുപേരും ശരിക്കും മുതിർന്ന് പുരുഷനും സ്ത്രീയുമായി കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ജീവിതമായി. അകന്നകന്നു പോകൽ മാത്രമാണ് പിന്നീട്. അതെ, അത് സുന്ദരമായ കാലമാണ്. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് എന്റെ ഏട്ടൻ മദ്രാസിക്ക് പഠിക്കാൻ പോയത്. അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്ന ആളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. കൂട്ടുകാരനെന്നല്ല പറയേണ്ടത്, രാജേട്ടൻ കുട്ടിയും അദ്ദേഹം അധ്യാപകനുമായിരുന്നല്ലോ. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അധ്യാപകൻ എന്ന് മാത്രം പറഞ്ഞാൽ ഒന്നും ആവില്ല. അദ്ദേഹത്തിനെ ഞാൻ മാധവ മേനോൻ എന്ന് വിളിക്കാം. അതല്ല അദ്ദേഹത്തിന്റെ പേര്, എങ്കിലും അങ്ങനെ വിളിക്കാം. രാജേട്ടൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഏട്ടനെ പഠിപ്പിച്ചിട്ടില്ല, ഏട്ടന്റെ വിഷയമല്ലായിരുന്നുവല്ലോ. അവധിക്ക് രാജേട്ടൻ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഏട്ടൻ പറയുന്നത് എന്തും വേദവാക്യമായിരുന്നു അന്ന്. കോളേജ് പൂട്ടി വരുന്ന ദിവസം കാത്തിരിക്കുമായിരുന്നു. എനിക്കറിയാൻ വയ്യാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, കാണാൻ ഞാൻ ആർത്തിയോടെ കൊതിച്ചിരുന്ന പുറമെയുള്ള ലോകത്തിലേക്കുള്ള ജനാലയായിരുന്നു അന്നെനിക്ക് ഏട്ടൻ.

പുരുഷന്മാരുടെ ലോകം. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഭാവന എന്തെല്ലാം നിറങ്ങളാണ് ആ ലോകത്തിന് കൊടുക്കുക. കുലീനതയുടെയും ആഭിജാത്യത്തിന്റെയും മതിൽക്കെട്ടുകൾ ഇല്ലെങ്കിൽ കൂടിയും സ്ത്രീക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ആ ലോകം. സിഗരറ്റും സൈക്കിളും വീരസാഹസികതയും ശക്തിയുടെ ലോകം. ഭംഗിയായി ചൂളമടിക്കുന്ന ഒരു സ്ത്രീയെ ഇപ്പൊ എനിക്കറിയാം. രാജേട്ടൻ കഥകളെല്ലാം എന്നോടാണ് പറയുക. വന്നാൽ രണ്ടു ദിവസത്തേക്ക് എല്ലാവരും ചുറ്റും കാണും. പിന്നെ ഓരോരുത്തർക്ക് അവരവരുടെ കാര്യം. ക്ഷമയോടെ എല്ലാം കേൾക്കാൻ ഏട്ടന് ഞാനല്ലാതെ ആരെയും കിട്ടില്ല. കോളേജിലെ വിശേഷങ്ങൾ, ഓരോരോ മാസ്റ്റർമാരുടെ പ്രത്യേകതകളും, കുട്ടികൾ ക്ലാസ്സിൽ കാട്ടുന്ന ഓരോ വികൃതി തരങ്ങളും എല്ലാം ഒന്നും വിടാതെ പറയുമായിരുന്നു. രാജേട്ടന്റെ അന്നത്തെ വർണ്ണനയാണ് എനിക്ക് ഇംഗ്ലീഷ് സിനിമകളോട് ഇത്രയ്ക്ക് ഭ്രമമുണ്ടാക്കിയത്. സ്റ്റുവർട്ട് ഗ്രേഞ്ചറിനെയും ഓഡ്രി ഹെബേണിനെയും ഗ്രഗറി പെക്കിനെയും ഞാൻ പരിചയപ്പെടുന്നത് അന്നാണ്. കേട്ടിട്ടുള്ള പരിചയം മാത്രം. സിനിമ കാണണമെങ്കിൽ അമ്മയോ അച്ഛനോ കൂടെ വന്നാലല്ലേ ഒക്കൂ. അവർക്കൊട്ട് കാണുകയും വേണ്ട. മൂത്ത ഏട്ടന്മാർ രണ്ടുപേരും ജോലിയായി ഓരോ ദിക്കിലാണ്, ഏടത്തിയും ദൂരെ.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൂടെ എടുത്ത് ഇപ്പോ ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: ഞാനൊരു പാട്ട് പാട്ട്, ഞാനൊരു പാട്ട് പാട്ട്,
5: നാളൊരു പാട്ട് പാടാൻ പോവാണ്. നാടാരുടെ ചോറ എടുത്ത് പോയി. ആ കേട്ട പാട്. അതിനിട്ട് കൂട്ടുകൊണ്ട് വേണം. അതിന്മേ താഴെ അടിച്ചാൽ അതെല്ലാം കൂടെ മറിയാം. താഴെ
4: താളം പിടിക്കാനല്ല, ഇങ്ങനെ മുറുക്കി പിടിക്കുന്ന

0: കാണാതെ ഇന്നുവരും തോണിക്കുട്ട, ഇന്നെങ്കിൽ നാളെ വരും, നാളെങ്കിൽ മറ്റന്നാൾ വരൂ, ഇന്നെങ്കിലും എപ്പോഴും വരൂ തോണിക്കുട്ട, ഇന്നുവരും തോണിക്കുട്ട.
1: എന്താ പറഞ്ഞ കോംപ്ലക്സ് ആണ് എനിക്ക് അല്ലേ? എനിക്കൊരു കോംപ്ലക്സും ഇല്ല. ഞാൻ മിസ്റ്റർ മൈമുട്ടിയെ പരിചയപ്പെടാൻ പോവാ.
2: നീ ഈ കണ്ടീഷൻ അങ്ങോട്ട് പോകരുത്, എന്റെ കാര്യം കുഴപ്പത്തിലാകും. ഞാനൊന്ന് ധൈര്യം വരുത്തിട്ട് സ്വല്പം കൂടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് പോകാനിരിക്കുക. എന്റെ വാരിക്കുഴിയിലെ കൊലപാതകം അങ്ങേരെ കൊണ്ടൊന്ന് പഠിപ്പിക്കണം. അങ്ങേർക്ക് ആ കഥ ഇഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടില്ലേ അളിയ? പിന്നെ ഞാൻ ആരാ? നമ്പർ വൺ തിരക്കഥാകൃത്ത്. അളിയാ കൊളമാണ്.
1: പിന്നെ വാരിക്കുഴിയുടെ കാര്യം പറയാൻ ഞാൻ പോകുന്നേ. ശീലല്ലേ മമ്മൂട്ടി.
2: അയ്യോ മമ്മൂട്ടി, ഇത് കൊളമായത് തന്നെ.
3: യെസ്, ഹലോ,
2: നമ്മുടെ ഫ്രണ്ടാ ടോണി, ടോണി കുരിശിങ്കൽ, കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി, വലിയ എസ്റ്റേറ്റ് പാർട്ടി.
3: ഓ കേട്ടിട്ടുണ്ട്.
1: കിളത്താതെ കിളത്താതെ
3: ടോണി കുരിശിങ്കൽ, സാർ എങ്ങോട്ട് പോകുന്നു?
4: ഞാൻ മദ്രാസിൽ
3: പോകും. ഞങ്ങള് മദ്രാസിലേക്കാണ്. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം. പിന്നെ മമ്മൂട്ടി, മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ ആം ടോണി കുരിശിങ്കൽ. ടോണി കുരിശിങ്കൽ, ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായമാണ്. പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട്. ഏടാ ഈ പെണ്ണുങ്ങൾ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുമ്പോ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മമ്മൂട്ടിയെ പോലെ അടക്കാം, മമ്മൂട്ടിയെ പോലെ ഇരിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നും ഇല്ല കേട്ടോ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും.
2: എന്താ കാര്യം?
3: ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്.
2: ഞാൻ നേരത്തെ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്.
3: ഇവൻ നോവലിസ്റ്റാണ്, ലിറ്ററി നോവലിസ്റ്റ്. എന്റെ നോവലിന്റെ പേര്
2: വാരിക്കുഴിയിലെ കൊലപാതകം.
3: വാരിക്കുഴിയിലെ കൊലപാതകം നല്ല ഉഗ്രൻ ബോറാണ്. നിന്റെ നോവൽ ആര് സിനിമ ആക്കിയില്ലെങ്കിലും ഞാൻ സിനിമയാക്കും. ഞാൻ സിനിമയാക്കും. ഒരു മലയാള സിനിമയുടെ എത്ര രൂപയാവും?
4: അതിപ്പോ പറയാൻ പറ്റില്ല.
3: ഡിപ്പെൻഡ് അല്ലേ? കാരണം 10-20 ലക്ഷം രൂപ അല്ലേ? ഞാനും ഈ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, എന്റെ എസ്റ്റേറ്റൊക്കെ വിറ്റിട്ട്. ഞാനന്ന് ചെറുതായിരിക്കുമ്പോ അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. നസീറ് ഷീലയൊക്കെ ഒരു ദിവസം കൊണ്ട് വരാത്തുണ്ട്. നല്ല ലൊക്കേഷൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. വെടിയിറച്ചിയെ കിട്ടും, പുലിയിറച്ചി തിന്നിട്ടുണ്ടോ? നമ്മളെ പോലെ മനുഷ്യനല്ല സാറ് അല്ലേ? എന്തോ പേപ്പർ പ്രിന്റ് ഷർട്ടാ ഇത്, എളുപ്പം ചീത്തയായി പോ. എനിക്ക് ഇതുപോലെ ആളൊന്നും ഉണ്ടായിരുന്നു. ഇതെന്താണ് ടൈം കൈ കിട്ടുന്ന സ്ഥാനം വലുതാവല ചെറുതായിരിക്കുന്നത്. HMT
2: ടോണി
3: കരയുള്ളൂ. എന്റെ ഇങ്ങനെ ഇത്ര വലുതല്ല, ചെറുത് ചെറുത് സ്മാൾ സൈസ്. സിനിമ
4: കാണുന്നില്ലേ
3: സാറ്? സാറ് ഫുഡ് കഴിച്ച
2: ടോണി പോവാൻ? ടോണി
3: ഞാൻ ഡിസ്റ്റർബൻസ്
4: ആയില്ല.
3: ഡിസ്റ്റർബൻസ് ആയില്ല
4: ടോണി.
3: ഡിസ്റ്റർബൻസ് ആവണം ടോണി. വൈകുന്നില്ല.

സംതൃപ്തി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതുണ്ടാക്കുന്ന അനുഭൂതി നിസ്സാരമല്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്തു നല്ല കാര്യം ചെയ്യുമ്പോഴും സംതൃപ്തി അനുഭവിക്കാൻ മനുഷ്യന് കഴിയണം. ഏറ്റവും കൂടുതൽ സംതൃപ്തി എപ്പോഴാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിലക്കുകളേതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം അനുഭവിക്കുമ്പോഴാണെന്ന് പറയേണ്ടതായി വരും. സിറോട്ടോണിൻ എന്ന രാസപദാർത്ഥമാണ് മനുഷ്യന് ഏത് കാര്യത്തിലും സംതൃപ്തി ഉണ്ടാക്കി തരുന്നത്. ആ രാസപദാർത്ഥ

ത്തിനുണ്ടാവുന്ന വ്യത്യാസം സംതൃപ്തിയുടെ കാര്യത്തിൽ കുറവുണ്ടാക്കിയെന്ന് വരും. ചെയ്യുന്ന ജോലിയിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിലൊക്കെ മനുഷ്യന് സംതൃപ്തി കിട്ടണം. അങ്ങനെ വരുമ്പോഴേ ജീവിതം പൂർണവും സാർത്ഥകവുമാവൂ എന്ന് മറന്നുപോകരുത്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഉത്സാഹപൂർവം പടർന്നു പന്തലിച്ചിരുന്ന ഒന്നാണ് സ്കൗട്ട് പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇതെന്നും നിലനിൽക്കുന്നു. സ്കൗട്ടുകളുടെ ഒരു പ്രധാന നിയോഗം ഇതാണ്, ഡു എ ഗുഡ് ടേൺ ഡെയിലി. അതായത് ഓരോ ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക. ദിനാന്ത്യത്തിൽ ഒരു ബോയ് സ്കൗട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഗൈഡ് സ്വയം ചോദിക്കുന്ന ചിന്ത ഇതാണ്, ഇന്ന് ഞാൻ ഏത് നല്ല കാര്യമാണ് ചെയ്തത്. ഒരാൾ ചോദിക്കുന്നു എന്ന് കരുതൂ, നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാനാവുക? ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്? റോഡിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുന്നത് നല്ല കാര്യം. വയോജനങ്ങളെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നതും നല്ല കാര്യം. ഒരു യാചകനെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. സഹോദരന്റെ മുഖത്തു നോക്കി ചിരിക്കുന്നത് നല്ല കാര്യം. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിലോ തർക്കത്തിലോ ഇടപെട്ട് തീർപ്പുണ്ടാക്കുക എന്നതും വളരെ നല്ല കാര്യം. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്! അതിലൂടെ സംതൃപ്തി നേടിയെടുക്കാനുണ്ട്. പണം കിട്ടുന്നത് മാത്രമാണ് സംതൃപ്തി എന്ന് കരുതരുത്. സംതൃപ്തമായ ജീവിതം നയിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മറന്നുപോകരുത്.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോദലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ചുമടുതാങ്ങികളെ കുറിച്ച് കേൾക്കാം. ചുമടുതാങ്ങികൾ ചതുരരൂപികൾ, ചരിത്രവീഥിയിൽ ശില്പഭംഗി എഴാത്തതെങ്കിലും ശിലാഹൃദയമിടിപ്പുകളുള്ളവർ ചെവിയോർക്കുകൾ ഇപ്പോഴും കേൾക്കാം. പുരാവൃത്തത്തിന്റെ കുളമ്പടിയൊച്ചകൾ, അശ്വമേധങ്ങൾ, ആർത്തനാദങ്ങൾ, നാലുവറ്റിനായുള്ള സമരപോരാട്ടങ്ങൾ, കിതപ്പുകൾ, നെടുവീർപ്പുകൾ, അഷ്ടിക്കുവേണ്ടി പാഞ്ഞ നെട്ടോട്ടങ്ങൾ ചെവിയോർക്കുകൾ ഇപ്പോഴും കേൾക്കാം. ചരിത്രവീഥികളിലെ പെരുമ്പറയൊച്ചകൾ, മൂന്ന് കൽത്തൂണുകൾ, മൂന്ന് നൂറ്റാണ്ടിന്റെ ഹൃദയമിടിപ്പുകൾ കേൾക്കാം. ചെവിയോർക്കുകിൽ ഇപ്പോഴും നടുവൊടിഞ്ഞ് ജോലി ചെയ്ത മാനവന്റെ രോദനം ചെവിയോർക്കുകിൽ ഇപ്പോഴും കേൾക്കാം. ചിറകൊടിഞ്ഞ കിളികൾ പാടും വസന്തഗീതങ്ങൾ. ചുമടുതാങ്ങിയെക്കുറിച്ച് മുമ്പെങ്ങോ വായിച്ച കവിതയാണിത്. ഒരു കാലത്ത് മനുഷ്യന്റെ അധ്വാനത്തിന് ആശ്വാസമായി നിലകൊണ്ടിരുന്ന മൂന്ന് കൽത്തൂണുകൾ വലിയ തലച്ചുമടുമായി നടന്നുവരുന്നവർ മൈലുകൾ കുറെ കഴിയുമ്പോൾ വല്ലാതെ ക്ഷീണിക്കും. ആരുടെയും സഹായമില്ലാതെ ഒരല്പനേരം ചുമടിറക്കി വയ്ക്കാം. അതിനനുസരിച്ചുള്ള പൊക്കത്തിലാണ് ചുമടുതാങ്ങികൾ സ്ഥാപിക്കാറുള്ളത്. അടുത്തുള്ള തണ്ണീർപ്പന്തലിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് കുറച്ചുനേരം വിശ്രമിക്കും. എന്നിട്ട് ആരുടെയും സഹായമില്ലാതെ തന്നെ ചുമട് വീണ്ടും തലയിലേറ്റാം, നടക്കാം. വാഹനങ്ങളേറെ വന്നതോടെ നടപ്പും ചുമടുമൊന്നും വേണ്ട എന്നായി. എന്നാലും ഇന്നും ഗതകാല സ്മരണകൾ ഉണർത്തി അവിടവിടെ ഇന്നും ചുമടുതാങ്ങികൾ നിൽക്കുന്നുണ്ട്. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ചുമടുതാങ്ങി നിൽക്കുന്നത് പൂജപ്പുരയിലാണ്. ഒരു കാലത്ത് വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും വഴിയോരങ്ങളിൽ ആശ്വാസം പകർന്നിരുന്ന കരിങ്കൽ രൂപങ്ങൾ. വഴിയാത്രക്കാർക്ക് വേണ്ടി തിരുവിതാംകൂർ ഭരണകൂടം ചെയ്ത സേവനങ്ങളിലൊന്നാണ് ചുമടുതാങ്ങികൾ. പ്രധാന വഴികളിലെല്ലാം ചുമടുതാങ്ങികളുണ്ടായിരുന്നു, വഴിക്കിണറുകളും. ഏറ്റവും കൗതുകമുള്ള കാര്യം നാൽക്കാലികൾക്ക് വെള്ളം കുടിക്കുന്നതിനു വേണ്ടിയുള്ള കൽത്തൊട്ടികളും വഴിയരികിൽ സ്ഥാപിച്ചിരുന്നു എന്നതാണ്. ചില സ്ഥലത്ത് കുതിരകൾക്ക് തീറ്റയും വെള്ളവും നൽകാനുള്ള സൌകര്യങ്ങളും ചെയ്തിരുന്നു. നഗരാതിർത്തിയായിരുന്ന പട്ടത്ത് ചുമടുതാങ്ങിയോടൊപ്പം നികുതി പിരിക്കാനുള്ള ഓഫീസും ഉണ്ടായിരുന്നു. ഓഫീസ് പരിശോധിക്കാൻ ഇടയ്ക്കിടെ ഓഫീസർമാർ വരുമായിരുന്നു. അവരിലൊരാളായ ശരവണിയുടെ വാഹനം റോഡിൽ പുതഞ്ഞുപോയി. അതുകൊണ്ടാണ് ആ റോഡിന് പൂന്തി റോഡെന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. എത്രയെത്ര ചുമടുകൾ, നെല്ല്, അരി, കുരുമുളക്, പച്ചപ്പുല്ല്, അടയ്ക്ക, തേങ്ങ, അങ്ങനെ എന്തെല്ലാം ചുമടുതാങ്ങികൾ നെഞ്ചിലേറ്റി. അവയൊന്നും വെറും ചുമടുകളായിരുന്നില്ല, ജീവിതമായിരുന്നു. ജീവിതത്തിന്റെ ഉപ്പായിരുന്നു, വിയർപ്പായിരുന്നു. അശ്വമേധങ്ങൾ, ആർത്തനാദങ്ങൾ, നാലുവറ്റിനായുള്ള സമരപോരാട്ടങ്ങൾ, കിതപ്പുകൾ, നെടുവീർപ്പുകൾ, അഷ്ടിക്കുവേണ്ടിയോടിയ നെട്ടോട്ടങ്ങൾ, ചരിത്രവീഥികളിലെ പെരുമ്പറയൊച്ചകൾ, നടുവൊടിഞ്ഞ് ജോലി ചെയ്ത മാനവന്റെ രോദനങ്ങൾ ചെവിയോർത്താൽ ആ മൂന്ന് കൽത്തൂണുകൾക്ക് ഏറെ കഥകൾ പറയുവാനുണ്ട്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

Romania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് മഴവില്ലിനെ കുറിച്ച് കേൾക്കാം. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും അതിലേറെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാഴ്ചയുടെ സൗഭാഗമാണ് മഴവില്ല്. അടങ്ങാത്ത അത്ഭുതങ്ങളുടെ അവർണനീയമായ അഗാധതയാണ് ആകാശം. അതിന്റെ അതിരുകളേതുമില്ലാത്ത ഇടങ്ങളിലെവിടെ നിന്നോ ഭൂമിയെ ഊഷ്മളമാക്കാൻ ഒഴുകി വരുന്ന പ്രകാശനാളങ്ങൾ, ആകാശത്തെ വർണ്ണവിസ്മയം, എന്നെന്നും പുതിയ പുതിയ ചമയങ്ങൾ ഒരുക്കുന്നത് പ്രകൃതിയുടെ അനാദികാലം മുതലേയുള്ള ഒരു വിനോദമാണ്. അനന്തം, അജ്ഞാതം, അവർണനീയം, വെളുത്ത മേഘങ്ങൾ, ചാരനിറമുള്ള മഴക്കാറ്, മഴവില്ല്, തിളങ്ങുന്ന പ്രഭാവലയങ്ങൾ, കുങ്കുമ നിറമണിഞ്ഞ പ്രഭാതം, അതേ നിറം കടുത്തു നിൽക്കുന്ന സന്ധ്യ, അങ്ങനെ നിറക്കാഴ്ചകളുടെ അനന്തമായൊരു ക്യാൻവാസ്, അതാണ് ആകാശം. അകലെ അകലെ നീലാകാശം. ആകാശ നീലിമയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ജോൺ ടിൽഡൻ ആണ്. ദ്രവമാധ്യമത്തിൽ എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്ന അതിസൂക്ഷ്മ കണികകൾ നിറഞ്ഞ മിശ്രണമുണ്ട്. ഇതിനെ കൊളോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം, കഞ്ഞിവെള്ളം എന്നത് സ്റ്റാർച്ച് കണികകളുടെ കൊളോയിഡാണ്. കൊളോയിഡുകളിലൂടെ പ്രകാശം കടത്തിവിട്ട് പരീക്ഷിക്കുകയായിരുന്നു ജോൺ ടിൽഡൻ ആദ്യം ചെയ്തത്. പ്രകാശം കണങ്ങളിൽ തട്ടിച്ചിതറുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ഭാഗത്ത് നീലനിറവും മറുവശത്ത് ചുവപ്പ് നിറവും കണ്ടു. വിവിധ വർണ്ണങ്ങൾക്ക് വിസരണം സംഭവിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. ഈ നിറവ്യത്യാസത്തിന് അദ്ദേഹം ടിൻഡൽ പ്രഭാവം എന്ന് പേര് നൽകി. സുഷിരങ്ങളിലൂടെ പ്രകാശം കടന്നുവരുമ്പോൾ അതിൽ പൊടിപടലങ്ങൾ കാണാനാവുന്നതിന്റെ കാരണം വിശദീകരിച്ചതും ടിൻഡലാണ്. ഇതേ തുടർന്ന് പഠനങ്ങൾ നടത്തിയ ലോർഡ് റെയ്ലിയാണ് വിസരണത്തെ ശാസ്ത്രീയമായി വിശദീകരിച്ചത്. ചെറിയ കണങ്ങളിൽ തട്ടി പ്രകാശം ചിതറിത്തെറിക്കുന്ന പ്രതിഭാസമാണ് വിസരണം. അന്തരീക്ഷത്തിലെ ചില തന്മാത്രകളാണ് വിസരണത്തിന്റെ പ്രധാന ഹേതു എന്ന് കണ്ടെത്തിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പ്രകാശ വിസരണത്തിന്റെ തോത് എല്ലാ നിറങ്ങൾക്കും ഒരുപോലെയല്ല എന്ന് പറഞ്ഞത് റെയ്ലിയായിരുന്നു. തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശത്തിന് കൂടുതൽ വിസരണം സംഭവിക്കുന്നു. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്ന ക്രമത്തിലാണ് തരംഗ ദൈർഘ്യം കൂടിക്കൂടി വരുന്നത്. വയലറ്റിനും നീലയ്ക്കും വിസരണം വളരെ കൂടുതലാണ്. എല്ലാറ്റിനേക്കാൾ നീലയ്ക്ക് തരംഗ ദൈർഘ്യം കുറഞ്ഞിരിക്കുകയും വിസരണം വളരെ കൂടുതലായിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആകാശം നീലനിറത്തിൽ കാണുന്നത്. മഴക്കാറുള്ള ദിവസങ്ങളിലാണ് മഴവില്ലുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ആകാശത്ത് ജലകണികകൾ ഉള്ളപ്പോൾ പ്രകാശകിരണങ്ങൾ കണികകളിൽ തട്ടി വിസരണം സംഭവിക്കുന്നതോടൊപ്പം അപവർത്തനം അഥവാ റിഫ്രാക്ഷനും സംഭവിക്കുന്നു. അങ്ങനെ ജലബിന്ദുവിൽ നിന്ന് പ്രകാശം പുറത്തു വരുമ്പോഴേക്കും ഏഴു നിറങ്ങളും വ്യത്യസ്ത കോണുകളിൽ നിന്ന് സഞ്ചരിക്കും. ഇങ്ങനെ നിറങ്ങൾ പ്രകീർണനം ചെയ്തു വരുമ്പോൾ, അതായത് വേർതിരിക്കപ്പെട്ടു വരുമ്പോൾ, പ്രകാശമേ നമുക്ക് കാണാനാവൂ. കോണുകളിൽ നിന്നുരുത്തിരിയുന്ന നിറങ്ങളുടെ വിസ്മയം ഒരു വൃത്താകൃതിയോ വില്ലിന്റെ ആകൃതിയിലോ നമുക്ക് ദൃശ്യമാകും. മഴവില്ല് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്. ചില സമയങ്ങളിൽ തലതിരിഞ്ഞ മഴവില്ലും കണ്ടുവന്നുവരും. എന്നാൽ അത് മഴവില്ലാണെന്ന് പറയാനാവില്ല. ഐസ് പരലുകളിലൂടെ പ്രകാശം കടന്നു പോകുന്നതാണ് ഇതിന് കാരണം. ഇനിയുമുണ്ട് വില്ലുകൾ പലതും നമ്മുടെ മാനത്ത്. ചാന്ദ്രവില്ല് അഥവാ ചാന്ദ്രമഴവില്ല് മറ്റൊരു അത്ഭുത പ്രതിഭാസമാണിത്. അതുപോലെ ആകാശത്ത് മൂടൽ മഞ്ഞുണ്ടാകുമ്പോൾ ദൃശ്യമാകുന്നതാണ് ശ്വേതമഴവില്ല്. എന്തൊക്കെ സംഭവങ്ങളല്ലേ! അനന്തം, അജ്ഞാതം, അവർണനീയം, അല്ലാതെ എന്തു പറയാൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ

കഥയെഴുതി നിർമ്മിച്ച ചിത്രമായിരുന്നു അവൻ വരുന്നു. എം ആർ എസ് മണി സംവിധാനം ചെയ്ത ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ പ്രേംനസീറും കൊട്ടാരക്കര ശ്രീധരൻ നായരുമായിരുന്നു. നവവത്സര മങ്കയ്ക്കൊരു നക്ഷത്ര ചിത്രഹാരം എന്ന തലക്കെട്ടോടെയായിരുന്നു ചിത്രത്തിന്റെ നോട്ടീസും പോസ്റ്ററും പുറത്തിറങ്ങിയത്. മുതുകുളം രാഘവൻപിള്ള സംഭാഷണം രചിച്ച ചിത്രത്തിൽ പ്രേംനസീറിനെ കൂടാതെ എസ് പി പിള്ള, ബി എസ് സരോജ, കുമാരി തങ്കം, മുതുകുളം രാഘവൻപിള്ള, വാണക്കുറ്റി, മാത്തപ്പൻ, അടൂർ പങ്കജം, അമ്പലപ്പുഴ രാജമ്മ, ബോബൻ കുഞ്ചാക്കോ, രാജകുമാരി, ബേബി ഗിരിജ, കാലായിക്കൽ കുമാരൻ, സുബ്രഹ്മണി എന്നിവരും വേഷമിട്ടു. അഭയദേവ് രചിച്ച 12 പാട്ടുകൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. എ എം രാജ, പീലീല, കവിയൂർ രേവമ്മ, സ്റ്റെല്ല, ദക്ഷിണാമൂർത്തി, ജോസ് പ്രകാശ്, എൽ പി ആർ വർമ്മ എന്നിവരായിരുന്നു അവൻ വരുന്നു എന്ന ചിത്രത്തിലെ ഗായകർ. ഇപ്പോൾ കേൾക്കാം തിരശ്ശീലയിൽ അവൻ വരുന്നു എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: യുജിൻ വീഞ്ഞറുടെ സഹോദരിയെയാണ് ഡിറാക് വിവാഹം കഴിച്ചത്. വിവാഹം തികച്ചും സ്വകാര്യമായി ഒതുങ്ങിയ രീതിയിലായിരുന്നു. അധികമാരും അതേപ്പറ്റി അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ജോർജ് ഗാമോയും കൂട്ടരും ഡിറാക്കിന്റെ വീട്ടിൽ അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. ഇതെങ്ങനെ എന്ന അത്ഭുതഭാവത്തിൽ ഗാമു പുരികങ്ങൾ ഉയർത്തിയപ്പോൾ ഡിറാക്ക് ഓർമ്മിച്ചു, ഓ, ഇവരോടൊന്നും വിവാഹകാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. അതിഥികൾക്ക് ഡിറാക്ക് പത്നിയെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ, സ്നേഹിതരെ, ഇതാണ് വീഞ്ഞാറുടെ സഹോദരി. സ്വന്തം ഭാര്യ എന്ന് പരിചയപ്പെടുത്താൻ ഡിറാക്ക് മറന്നുപോയി. വീഞ്ഞാറുടെ സഹോദരിയെ അവർക്ക് നേരത്തെ അറിയാമായിരുന്നു താനും. സന്ദർഭം: അമേരിക്കയിൽ ഒരു ഗണിതശാസ്ത്ര സമ്മേളനത്തിൽ പ്രൊഫസർ ഡിറാക്കിന്റെ പ്രഭാഷണത്തിന് ശേഷമുള്ള ചോദ്യോത്തരവേള. പ്രശസ്തനായ ഒരു അമേരിക്കൻ പ്രൊഫസർ: പ്രൊഫസർ ഡിറാക്ക്, താങ്കൾ ബോർഡിന്റെ വലതുഭാഗത്ത് മുകളിൽ കുറിച്ചിട്ട ഗണിത സമവാക്യം എനിക്ക് മനസ്സിലായില്ല. ഡിറാക്കിന്റെ മറുപടി: ദാറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്. അത് ചോദ്യമല്ലല്ലോ, പ്രസ്താവം മാത്രം. വ്യംഗ്യം: അമേരിക്കൻ പ്രൊഫസറുടെ ഗ്രഹണ വൈഭവം അത്രയേ ഉള്ളൂ. ഈ സംഭവത്തിന് സാക്ഷിയായ ഗാമയുടെ റിപ്പോർട്ട് ഇങ്ങനെ: ഭൂമി പിളർന്ന് താൻ അതിൽ കൂടി അപ്രത്യക്ഷനാകണേയെന്ന് അമേരിക്കൻ പ്രൊഫസർ ആഗ്രഹിച്ചിരുന്നിരിക്കണം.
1: കൗതുകരസങ്ങൾ അവതരണം: സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം: അഭി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുരനുംബരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 944 67 01 529.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ഗുരു. കഥാ സംവിധാനം രാജീവ് അഞ്ചൽ. തിരക്കഥ രാജേന്ദ്രബാബു. നിർമ്മാണം ജനസമ്മതി ക്രിയേഷൻസ്. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ഇളയരാജ. അഭിനേതാക്കൾ മോഹൻലാൽ, സുരേഷ് ഗോപി, മധുപാൽ, കാവേരി, സിത്താര, ശ്രീനിവാസൻ, നെടുമുടി വേണു, ശ്രീലക്ഷ്മി, ക്യാപ്റ്റൻ രാജു, കൊച്ചുപ്രേമൻ, ശങ്കർ തുടങ്ങിയവർ.

0: സ്പീക്കിംഗ്. ഇല്ല സർ, മരിച്ചവരുടെ കണക്കെടുത്തിട്ടില്ല. നായപിടുത്തക്കാർ കൊന്നുകൂട്ടിയിടും പോലെ കുറെ കൂമ്പാരങ്ങളുണ്ട് ഇവിടെ. മരിച്ചവരിൽ എത്ര ഹിന്ദു ഉണ്ടെന്നോ എത്ര മുസ്ലിം ഉണ്ടെന്നോ അറിയണമെങ്കിൽ കുത്തിയിരുന്ന് ചകേണ്ടി വരും സർ.
1: കണ്ണുകാണാത്ത മക്കളെ, ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ, കണ്ണുകാണാത്ത മക്കളെ.
2: മരിച്ചവരുടെയും വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും കൃത്യമായ കണക്കുകൾ റിലീസ് ചെയ്യരുത്. അത് ഇരുഭാഗത്തും കൂടുതൽ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ കാരണമായി തീരും.
3: നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ ടോട്ടൽ ഫെയിലുവർ ആയിട്ടാണ് പത്രങ്ങൾ ചിത്രീകരിക്കുന്നത്.
0: കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില പത്രക്കാരെ നമുക്ക് അവഗണിക്കാം. ബട്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ദ സിറ്റുവേഷൻ.
4: ആർമിയുടെ ഫ്ലാഗ് മാർച്ചിന് ശേഷം സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്.
2: ആളിക്കത്തുന്നുമ്പുള്ള ശാന്തതയായി അത് മാറരുത്. ആർമിയും പോലീസുമായി ക്ലോസ് ഇന്ററാക്ഷൻ വേണം. കലാപത്തിന്റെ തുടക്കം വള്ളിക്കോട് ഗ്രാമത്തിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പല്ലേ?
0: അതെ സർ, ഒരു പോലീസ് സ്റ്റേഷൻ പോലും ആവശ്യമില്ല.

0: ഇല്ലാത്ത വിധം മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ആ ഗ്രാമത്തിൽ ഇങ്ങനെയൊരു കാട്ടുതീ പടർന്നത് അത്ഭുതമായി അവശേഷിക്കുന്നു.
1: ആ പിന്നൊരു കാര്യം കൂടി, ദേവന്റെ തേര് വലിച്ച് ചുറ്റുമതിൽ കടത്തുന്ന കാര്യം ഇക്കൊല്ലവും നിങ്ങളെല്ലാരും കൂടി നടത്തി തരണം.
2: അമ്പലക്കാരുമെന്നും പള്ളിക്കാരും എന്നുള്ള വേർതിരിവ് ഇവിടെ ഇതുവരെ ഇല്ലല്ലോ. പാറയപ്പള്ളിയിലെ പെരുന്നാളും ഞങ്ങളുടെ ചന്ദനക്കുളവും പെരുന്തൃക്കോവിലപ്പന്റെ ഉത്സവവും നമുക്ക് ഒരുപോലല്ലേ?
1: ഇന്നലെ പള്ളിക്കമ്മിറ്റിയിൽ ഇത് തന്നെയായിരുന്നു ചർച്ച. പതിവ് പോലെ വിളക്കിനുള്ള എണ്ണ പള്ളിയുടെ വക. മാഷേ തീരുമാനിക്കാൻ വരട്ടെ, കഴിഞ്ഞ ആഴ്ചയിലെ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനാണെന്നല്ലേ തെളിഞ്ഞത്?
3: അതിന്
1: അല്ല, ഉത്സവത്തിന് അന്യജാതിക്കാരുടെ തീണ്ടലും തൊടിയിലും കൊണ്ട് ആയിക്കൂടെ? അത്
3: പ്രശ്നത്തിൽ അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. വെറുതെ തന്നെ ഇല്ലാത്ത വ്യാഖ്യാനം
1: അതല്ല. ഇക്കൊല്ല പതിവൊക്കെ ഒന്ന് മാറ്റിക്കൂടെ?
3: വാരക്ക് എന്തിനും സന്ദേഹ, കാലാകാലങ്ങളായിട്ടുള്ള ആചാരവും സമ്പ്രദായങ്ങളും ഒക്കെ പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റുമോ?
1: എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല.
4: വെടിക്കെട്ട് ഇക്കുറി 100,000-ന്റേതാണെന്നാ വേമ്പനാണ സാറ് പറയുന്നേ. വേമ്പനാണ സാറിന് രാഷ്ട്രീയം വേറെ, ദൈവ കാര്യങ്ങൾ വേറെ.
3: ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്കൊരു വാക്ക് നന്ദി.
2: ഇവിടെ മതങ്ങളില്ല മാഷേ, മനുഷ്യരേ ഉള്ളൂ.
5: നാളെ കാലത്തൊരു അർച്ചന
6: അറിയാം. രഘുരാമൻ അത്തം നക്ഷത്രം.
7: കോവിലും കുളക്കടവിലും വരെ രഘുരാമന്റെ ആഭാസ രാമായണം നാട്ടുകാര് കെട്ടഴിച്ച് വായിക്കുക. പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കണു.
5: ഞാൻ എന്താ ചെയ്യ?
7: ഒന്നും ചെയ്യണ്ട. ഈ അശ്രീകരൻ കുലം മുടിക്കും പാലു. എനിക്കിവനെ ശപിച്ച് ശിലയാക്കാനുള്ള കോപം ഉണ്ടെന്ന് കുട്ടികളോ?
8: പിന്നെന്തിനാ മടിക്കണേ? ശപിച്ചോളൂ. കുലം മുടിക്കാൻ പറഞ്ഞ തണ്ടിയല്ലേ, ഒരിക്കലും മോശം
5: കിട്ടായിരിക്കാം. അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാ?
8: പിന്നെ എങ്ങനെ പറയണം, എങ്ങനെ പറയണം? ചൊല്ലാൻ ഞാൻ മന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നാവിന് അരം വെച്ച് പോയി.
7: അതാരുടെ കുറ്റം? ഇല്ലത്ത് പറഞ്ഞത് കൊണ്ടായില്ല. ബ്രാഹ്മണനായി ജീവിക്കണം. ഒരു ദിവസം എങ്കിലും, ഒരു ദിവസം എങ്കിലേ പുണ്യം കിട്ടും.
8: പുണ്യം? മൂന്ന് നേരം ഭഗവാനെ കഴുകി തുടച്ചിട്ട് അച്ഛൻ എന്ത് പുണ്യം കിട്ടിയ? അഴുക്ക് പിടിച്ച് തിടം വെച്ച വെറും ഒരു പൂണൂൽ ചരടും അരവയറിന് തികയാത്ത ഉണക്കലയുടെ പടച്ചോറുമല്ല ഇത്രയും കാലത്ത് മിച്ചം. അഗ്നിമേളയ പുരോഹിതത്തിൽ ഞാൻ എന്നെ തളച്ചിട്ടില്ല. അതുകൊണ്ട് നാട് കാണാൻ വരുന്ന വിദേശികളോട് എടുത്താൽ പൊങ്ങാത്ത നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് പൊട്ടൻ ഇംഗ്ലീഷ് അടിച്ച് ഞാൻ എന്റെ വഴി നോക്കുന്നു.
7: അത് ബ്രാഹ്മണ്യത്തിന്റെ വഴിയല്ല.
8: ബ്രാഹ്മണ്യം കടിച്ചാ പൊട്ടാത്ത ആ വാക്ക് പറഞ്ഞ് തലമുറകളെ നമ്മൾ കബളിപ്പിച്ചില്ലേ, അതിന്റെ ഫലമാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒന്നല്ല 1,000 ഉണ്ട് നമ്മുടെ ഇല്ലങ്ങളിൽ. എനിക്ക് ബ്രാഹ്മണനാകണ്ട, എനിക്ക് മനുഷ്യനായ മതി.
7: നന്നാവില്ല ഭാനു, അവൻ നന്നാവില്ല.
5: അങ്ങനെ പറയരുത്, അവൻ മാറും.
9: ഞാൻ ചുമ്മാ
1: വേണ്ട, ഓടിക്കണ്ട, എല്ലാം ഞാൻ കണ്ടു.
9: ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുന്നു.
1: വിശദീകരണം ഒന്നും വേണ്ട, ആറാൻ പറപ്പേ. എന്താ എന്റെ ഭാവം? ഇയാരാ? ടിപ്പു സുൽത്താനാ?
9: ഞാൻ സുൽത്താനൊന്നുമല്ല.
1: കളിയാക്കല്ലേ? കള്ളവാറ്റ് നടത്തി കണ്ട മലാമണി സാഹിബിനെ തോളെ കൈ നടക്കുന്ന അത്ര വലിയ മാന്യത ഒന്നുമല്ല. എടാ ഒന്നുമില്ലേ, ഈ ഒരു ബ്രാഹ്മണനല്ലേടാ.
9: സാഹിബ് ഇപ്പൊ വന്ന എന്റെ ജാതി ഓർമ്മിപ്പിക്കാനാ?
1: എടാ മോനെ, ആ ശാസ്ത്രികൾ എന്തുമാത്രം വേദനയ്ക്കുണ്ടോ നിനക്കറിയോ?
9: രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വലിയ വേദന ഒന്നും കണ്ടില്ല, ചുമ്മാ ഇരിക്കുന്ന കണ്ട.
1: അല്ലേ നിനക്കല്ല തമാശയാണല്ലോ, നീ ആ വേമ്പനാണെന്ന് മെക്കെട്ട്.
9: അയാൾ ഒരു നാറിയാന്ന്.
1: നീ എന്തിനാ അയാളെ മണപ്പിക്കാൻ പോന്നെ? എടാ ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മോനെ. ഈ മരിച്ചുപോയ എന്റെ മോൻ മെഹറിന്റെ കൂട്ടുകാരൻ മാത്രമല്ല, ഓം പോയ അന്ന് മുതൽ എന്റെ മൂത്ത മോനാ. ഈ ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ബാപ്പയ്ക്ക് സങ്കടമാണ്. ആ ശാസ്ത്രികൾ ഒരുപാട് തീ തിന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ആ സീതാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു മിന്നു കെട്ടണം, എല്ലാത്തിനും ഒരു മാറ്റം വരും.
9: കെട്ടാം ബാപ്പ അവർക്ക്.
1: അങ്ങനെ വഴിക്കുവാടാ. നീ ഇത് വെച്ച് താമസിപ്പിക്കണ്ട മാഷേ, നാളെ നോക്കി അങ്ങ് നടത്തണം. ശാസ്ത്രീയക്കും അതാ ആഗ്രഹം. കൊച്ചിലേ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ?
10: എനിക്കും ആഗ്രഹമില്ലായിട്ടാണോ? പക്ഷേ ഇപ്പോഴവന്റെ പോക്ക് കാണുമ്പോൾ എന്റെ മോൾക്ക് കണ്ണീര് തോറുന്നൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊരു തോന്നല്.
1: ആ ഒന്നും അല്ല, അവനെ നേരെയാക്കാൻ അവൾക്ക് കഴിയും. ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട, നമുക്ക് ഉറപ്പിക്കാം. ആ ഒന്നല്ല, നീ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കാനൊന്നും പറ്റൂല കേട്ടോ.
5: അതിന്റെ
1: അന്നെ പിടിച്ചിട്ട് വീടിലേക്കാൻ പോവണേ.
5: ആരോ ബാപ്പ സീതക്കുട്ടിയുടെ പുതിയ പിള്ള രഘുവേട്ടന്?
1: പിന്നെ അല്ലാണ്ടാര്?
5: ഒന്ന് വേഗമാട്ടെ, പുറത്ത് കുട്ടികൾ കാത്തു നിൽക്കാൻ തുടങ്ങിട്ട് നേരെ എത്രയായിരുന്നു. മോളെ ഇവനെ ശ്രദ്ധിച്ചോണേ, പാടത്തോടെ പോകുമ്പോ വെള്ളത്തിൽ കളിക്കാൻ നിക്കണ്ട.
11: ഉമ്മ ഇവന് ഇന്നലെ താമരക്കുളത്തിൽ നിന്ന് മുട്ട് പറിച്ചു.
1: എന്റെ ബാപ്പ വെറുതെ പറഞ്ഞിട്ട് എന്റെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലേ. ആ ഇനി സ്കൂളിൽ പോകുമ്പോ വെള്ളത്തിൽ ഇറങ്ങി എന്നറിയാമെങ്കിൽ എന്റെ മൂക്ക് ഞാൻ ചെത്തും. ഏ ഇത് കണ്ട, ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഈ കിന്നര തൊപ്പി വെച്ച് നോക്കട്ടെ. ആ
2: ഹായ്. ഇപ്പൊ ഉപ്പൂപ്പാന്റെ പുന്നാരമോനെ കണ്ടാല് ഒരു സുൽത്താന്റെ ശേല് അല്ലേ? മൊറ ആ മുളു
11: പുതിയതാ എന്റെ ഉപ്പാപ്പ തന്നതാ. നീ വേണേ വെച്ചോ, സ്കൂളിൽ ചെന്നിട്ട് തന്നാ മതി.

0: ഇവിടിപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒന്നാ. ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ, വളർത്തി വലുതാക്കിയ പിന്നെ പിടിച്ചാ കിട്ടൂ.
1: നിങ്ങളത് പറയും, സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലേ ക്ഷേത്ര അശുദ്ധമാക്കിയത്.
0: ഒരു കൊച്ചുകുട്ടി ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ.
1: കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനായപ്പോഴേ ദുശ്ശകനം കണ്ടു തുടങ്ങിയതാ. അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല.
2: സാറേ, പെരിന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന് വിളക്കിലൊഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം. തേര് വലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം. അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ.
1: അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം.
2: തൊപ്പി വെച്ച് ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല.
0: നീ എന്താ ഈ പറയണേ?
1: വൃത്തി ശുദ്ധി ഒന്നും ഇല്ലാതെയും അമ്പലത്തിൽ കയറാതെയും നടക്കുന്ന രഘുരാമൻ ഇവിടെ എന്താ കാര്യം?
2: കാര്യമുണ്ട്. കനലെടുത്ത് കൈവെള്ള വെച്ച ഒരാക്കെ പൊള്ളൂ, അത് ഊതിപ്പെരിക്കാൻ കാട്ടു ചെയ്യാവും. ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ്. വേണ്ട, അറിവുള്ള നമ്മള് അല്ല, അറിവുള്ള നിങ്ങള് അത് വെച്ച് കളിക്കരുത്.
1: അതെ, അതെന്നെയാ എനിക്കും പറയാനുള്ളത്.
0: ദേഹു പറഞ്ഞതാ ശരി, കുട്ടികളുടെ കുസൃതി കണ്ടില്ല എന്നടിക്കുന്നതാ വിവേകം.
1: അതല്ലല്ലോ, ദേവപ്രശ്നം നടക്കട്ടെ, പിന്നെ തീരുമാനിക്കാം.
2: ഈ ദേവപ്രശ്നം തൃക്കോവിൽ അപ്പന് വേണ്ടിയാണോ അതോ ഭാര്യ സാറിന് വേണ്ടിയാണോ? ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു. ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് മനസ്സോട് വെട്ടിമുറിക്കണ്ട.
0: വീണത് തുർപ്പാട. ഇവിടെ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് മറക്കരുത്. അവര് നമ്മുടെ പാർട്ടിയുമായി അല്പം ഇടഞ്ഞാ നിൽപ്പ്. അവരുടെ വോട്ട് അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കിയാൽ നമുക്ക് ഇക്കുറി ജയിക്കാൻ ഒക്കൂ. ഈ തൊപ്പി പ്രശ്നം വെച്ച് നമുക്കൊരു കളി കളിക്കണം. തൊപ്പി എന്തു തൊപ്പി?
1: അതൊക്കെ പഞ്ചായത്തായിരുന്ന ഞങ്ങൾ കേട്ടത്.
0: എടാ മണ്ട ശിരോമണികളെ, മൂളയുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തൊപ്പി പ്രശ്നം മതി ഇക്കുറി നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. എടാ ഫിലിപ്പോസെ, വേണ്ടത് ചെയ്യടാ.

0: സാഹിബ് അബ്ദുള്ള സാഹിബ്
1: ആ
0: ഇങ്ങോട്ട് ഇറങ്ങി വരണം.
1: എന്താ മോനെ?
0: എന്റെ അച്ഛനെ നിങ്ങളുടെ ആൾക്കാർ തല്ലി ചതച്ചിട്ടിരിക്കുന്നു.
1: എന്നിട്ട്
0: എന്താ? ചത്തില്ല. നിങ്ങളുടെ ആൾക്കാർ അരപ്പെട്ടേ മാത്രമല്ല മനസ്സിലും കത്തിയുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്.
1: പറച്ചു എന്ന് വിചാരിച്ചു ഞാൻ പറയുന്നു കേക്ക്. നമ്മുടെ സമുദായക്കാരെ ചെയ്യൂല മോനെ.
0: പിന്നെ ആരാണ് ചെയ്ത്?
1: അതെനിക്ക് അറിയില്ല.
0: തൊപ്പിയിട്ട് നാലഞ്ച് പേര് ചേർന്നാ തല്ലിയത്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തൊപ്പിയിടാറില്ല. പിന്നെ ആരാ? അച്ഛനെ തല്ലിയാല് രഘുരാമന്റെ ചോരയും തിളയ്ക്കും. തിരിച്ച് തല്ല അറിയഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാനത് ചെയ്ത് അവിടെ ചോര പുഴുവിഴുകും.
1: അയ്യോ മോനെ വേണ്ട.
0: ഇല്ല സാഹിബ്, അതിന്റെ ആദ്യത്തെ തുള്ളി ചോര രഘുരാമനായിട്ട് വീഴത്തില്ല. അത് ഉറപ്പിക്കാം. അത് പറയാനായിട്ടാണ് വന്നത്.
2: ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞു. അതാറുന്നതിന് മുമ്പ് ഊരി പെരുപ്പിക്കേ. ഭൂരിപക്ഷ സമുദായം നമ്മോടൊപ്പം നിൽക്കണം.

കണ്ണു കാണാത്ത മക്കളെ കാണുവിൻ. ചോരമൂതുന്ന ദൈവം മറക്കുന്നു, ചോരമൂതുന്ന ദൈവം മറക്കുന്നു. ദുഷ്ടദേവത കുഞ്ഞുങ്ങളാണിത്. പണ്ട് നാം തന്നെ ചോര കൊടുത്തതാ, ദൈവമാണെന്ന് തുള്ളിക്കളിച്ചതാ.

0: ഈ തീ പടരാത്ത നാടുകൾ ഇനിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം.
1: ഉറപ്പാൻ തുടങ്ങ, നേരം വിളിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായിട്ട് ഓടിയ സ്ഥലത്തെത്തണം.
2: വർഗവിദ്വേഷത്തിന്റെ പകയും ഉള്ളിലടക്കി വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണിന്ന് ലോകം മുഴുവൻ. അതിനെ ഊതിപ്പെരുക്കി താൽക്കാലിക ലാഭത്തിന് ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ ഏത് കാറ്റഗറിയിലാണ് സാർ പെടുത്തേണ്ടത്? നാട് നന്നാക്കാനെന്ന് പറഞ്ഞിറങ്ങുന്നവരുടെ മേലുള്ള ജനങ്ങളുടെ ധാരണയും വിശ്വാസവുമാണ് സാർ ആദ്യം തിരുത്തപ്പെടേണ്ടത്.
3: നിങ്ങളുടെ ആത്മരോക്ഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ടാസ്ക് അതല്ല. കലാപം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന തടഞ്ഞേ പറ്റൂ. വി ഷുഡ് നോട്ട് അലൗ എനി ലാപ്സ് ഇൻ സെക്യൂരിറ്റി.

0: ശബ്ദമുണ്ടാക്കാതിരിക്കാം, തുടങ്ങി.
1: മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു പോയല്ലോ സാഹിബേ, എന്താ ഒരു വഴി?
2: ലോകം മുഴുവൻ ഇരുട്ടില്ല ശാസ്ത്രികളെ, പടച്ചോന്റെ വെളിച്ചം ലവലേശമില്ല, എല്ലാം കുരുടന്മാരാണ്, അകക്കം നിറഞ്ഞ കുരുടന്മാർ.
3: കുറച്ച് വെള്ളം കൊടുക്കൂ സാഹിബേ.
4: അമ്മ
3: അമ്മ

Oh,

0: പ്ലീസ് ലുക്ക്, ഈ ചിത്രത്തിലെ തോക്കിന്റെ മോഡൽ തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബംഗാളിൽ വിദേശ വിമാനം കുടഞ്ഞിട്ടിട്ട് പോയ ആയുധങ്ങളിലും ഈ തോക്കുണ്ട്. യു നോ വാട്ട് ഐ മീൻ? നമ്മുടെ മണ്ണിൽ വർഗീയ കലാപം ഇളക്കിവിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വിദേശത്തുള്ളവർ കിണഞ്ഞു ശ്രമിക്കുന്നു. ഇറ്റ് സംതിങ് വെരി വെരി സീരിയസ്. വീണ്ടും കലാപകാരികൾ ഒരു മേജർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അലേർട്ട് ദ ഫോഴ്സസ്. സംശയം തോന്നുന്ന ആരെയും ഷൂട്ട് ചെയ്യാൻ ഓർഡർ ആക്കേണ്ടതില്ല. പാസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഗോട്ട് ഇറ്റ്?
1: അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണെങ്കിൽ ഇതിന് നമ്മൾ പകരം കൊടുക്കേണ്ടത് നമ്മുടെ ജീവനും ചോരയുമാണ്. ഇത് നമ്മുടെ ശബ്ദമായിരിക്കണം, ചാവേർപ്പടയുടെ ശബ്ദം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ വെച്ച് തന്നെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇനി നിങ്ങൾ ചാവേർപ്പടയിലെ ധീരനായ മുന്നണി പോരാളികളിൽ ഒരുവൻ മാത്രം. മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവനാണ് നീ. ഇനി നിനക്ക് ഒന്നിനോട് അനുകമ്പ വേണ്ട, വേണ്ടത് ധീരത.
2: പച്ച മാംസം കഴിഞ്ഞ ഗന്ധമാണ് എന്റെ സിലകളിൽ. ഓർമ്മയിൽ ചോരക്കലങ്ങളും. പിച്ചവെച്ച കാലം മുതൽ ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല. എന്നിട്ടും കൊല്ലും ഞാൻ. എന്റെ ഉറ്റവരെ കൊന്നവരെ അരിഞ്ഞരിഞ്ഞ് ഞാൻ എന്റെ ശബ്ദം വിട്ടു.

കാണിച്ചപ്പുറം മൈതാനം. അവൻ മരണ അഭയാർത്ഥിക്കാമോ? പകരം വീട്ടാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്, ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു. ഏറ്റുമുട്ടൽ നമുക്ക് നമ്മുടെ രാമേട്ടനെ നഷ്ടമായി. രഘുരാമൻ, നീ ഒറ്റയ്ക്ക് ട്രക്ക് ഓടിച്ച് ക്യാമ്പിനുള്ളിലേക്ക് കയറ്റണം. വഴിക്ക് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചോദിച്ചാൽ അഭയാർത്ഥികൾക്കുള്ള പഴംതുടി

0: വെള്ളക്കൊടിയും കെട്ടിക്കൊണ്ട് കള്ളക്കടത്താ അനോടാ. എന്താണോ ഇതിലെ ചോദിച്ചു കേട്ടില്ലേ, താഴെ ഇറങ്ങണം.
1: സാറെ താഴോട്ടിറങ്ങാൻ, സാറെ താഴോട്ടിറങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. ഞാൻ ചുണ്ടിക്കാലിനാ. ഇതിനകത്ത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പഴന്തുണിയും ബ്രെഡുവാ. പിന്നെ ഈ വെള്ളക്കൊടി കെട്ടിയിരിക്കുന്നത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാ സാറേ. സാറിന് വേണമെങ്കിൽ നോക്കിയോ, പ്രവേശം തുറന്നു കിടക്കാം.

0: സഹായിക്കണേ.
1: വീണ്ടും ആരെ കൊണ്ടുവന്നല്ലോ?
0: ആ ഗേറ്റ് തുറന്നു കൊടുക്ക. അയ്യോ ഡോക്ടറെ, ഡോക്ടറെ ഒന്ന് വിളിക്കേ.
2: എല്ലാവരും ഒന്ന് മാറി നിൽക്കും, ഒന്ന് മാറി നിൽക്കും.
3: നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? പറയൂ, നിങ്ങളുടെ പേരെന്താണ്? പറയണം. അബ്ദുള്ള. അബ്ദുള്ള
4: കള്ളം. എന്താ ചേച്ചി ചിരിച്ചത്? ഒരു കള്ളം കേട്ടിട്ട്. ഞാനൊന്നും കേട്ടില്ലല്ലോ.

0: Sigue.
1: ഇവിടെ എത്തിയത് നിന്റെ ഭാഗ്യം. ഇപ്പൊ നിന്നെയും കൂട്ടി നമ്മുടെ ആളുകൾ 19 പേരുണ്ടാവും.
2: ഓടി വന്നത് യാതെയും അതൊന്നും നോക്കാത്തൊരിടായിരുന്നു. ഞമ്മൾ രക്ഷപ്പെട്ടു.

0: ഞാൻ രാമദാസ്, ഇവരെല്ലാം എന്നെ രാമേട്ടൻ എന്ന് വിളിക്കും.
1: ഞാൻ രഘുരാമൻ. ബോധം തെളിഞ്ഞപ്പോ ചുറ്റും കണ്ടത് കുറെ തുപ്പിവെച്ച തലകളായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി പേര് മാറ്റി പറഞ്ഞു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. രാമേട്ടൻ എന്നൊരാളാണ് ടീമിനെ നയിച്ചതെന്നും ഓപ്പറേഷൻ ഫെയിലിയറായി മരിച്ചുപോയി എന്നുമാണ് ആദ്യം കിട്ടിയ റിപ്പോർട്ട്. അതിനുശേഷമാണ് എന്നെ നിയോഗിച്ചത്. തൽക്കാലം ഞാനും തോറ്റുപോയി, പക്ഷെ നമ്മുടെ ലക്ഷ്യം വിജയം വരെയാണ്.
0: രഘുരാമൻ വന്ന ദിവസം തന്നെയാണ് കേന്ദ്രം ഞങ്ങളുമായി ബന്ധപ്പെട്ടത്. ടാർജറ്റ് പൂർത്തിയാക്കാൻ നീക്കങ്ങൾ തുടരുകയാണ്. നാം കാത്തിരിക്കാൻ പറഞ്ഞിരിക്കും. അറിയിപ്പുണ്ടാകുന്നവരെ ഇവിടം നമുക്ക് സുരക്ഷിതമായൊരു ഇടത്താവളം മാത്രം.
1: എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്.

0: ഈ ആശ്രമവും ഇവിടുത്തെ രീതികളും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അഹിന്ദുക്കൾക്ക് അഭയം കൊടുക്കുന്ന ഇവരുടെ നയം ചോദ്യം ചെയ്യപ്പെടേണ്ട തന്നെയാണ്.
1: ഏതായാലും തൽക്കാലം ഇത് നമുക്ക് കണ്ടില്ലെന്ന് അറിയാം.
2: ഉമ ഗുരുവാണി വായിക്കൂ. നാടിന്റെ ഉദ്ധാരണം വീടിന്റെ ഉദ്ധാരണം വഴി നടക്കണം. എങ്ങനെയാണ് വീടിനെ ഉദ്ധരിക്കുന്നത്? കുറെ പണം കിട്ടാനുള്ള വഴി കൊണ്ട് മാത്രം വീട് ഉദ്ധരിക്കപ്പെടുമോ? വീടിന്റെ ഉദ്ധാരണം നടക്കണമെങ്കിൽ ആദ്യ ഗുരുവായ അമ്മ എന്ന സ്ത്രീ നന്നാകണം, അറിവുള്ളവളാകണം. ഒരു സ്ത്രീയെങ്കിലും വിവേകത്തിലേക്ക് നയിച്ചാൽ ഒരു വീട് നന്നാകും, അവളുടെ അടുത്ത തലമുറ നന്നാകും. ഇത് ഈശ്വരാർപ്പണമായി ചെയ്താൽ ഈ വിതച്ച ഒരു വിത്ത് ലോകം മുഴുവൻ വ്യാപിക്കും.
3: മനസ്സിലായില്ലേ? നമ്മളെപ്പോലുള്ള സ്ത്രീകളിലൂടെയാണ് ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം പിറക്കേണ്ടത്. നമുക്കെങ്ങനെ അത് സാധിക്കും? സത്യശുദ്ധിയും മനഃശുദ്ധിയും പാതിവൃത്യ ശുദ്ധിയും സൂക്ഷിക്കണം. അനസൂയെപ്പോലെ അനസൂയയുടെ പാതിവൃത്യത്തിൽ അസൂയ പൂണ്ട ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ പത്നിമാർ അവളെ പരീക്ഷിക്കാൻ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിയോഗിച്ചു. സന്യാസിമാരുടെ രൂപത്തിൽ വന്ന അവർ അവളോട് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മുന്നിൽ ജനിച്ചപടി നിന്നുകൊണ്ടുള്ള സൽക്കാരമായിരുന്നു. തന്റെ ഭർത്താവായ അത്രി മഹർഷിയുടെ ആത്മപ്രകാശത്തിലൂടെ തന്നെ അപകടപ്പെടുത്താനെത്തിയ ദേവന്മാരെ അവൾ തിരിച്ചറിഞ്ഞു. ഭർത്താവിന്റെ പാദം കഴുകിയ തീർത്ഥം തളിച്ചപ്പോൾ അവർ മൂവരും കൈക്കുഞ്ഞുങ്ങളായി മാറി. അപ്പോൾ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവൾക്ക് അവരെ സൽക്കരിക്കാനും കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ? അമ്മ അനസൂയെപ്പോലെ ഉള്ളവളും അച്ഛൻ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ളവനുമായിരിക്കണം. ചില പാവങ്ങളുണ്ട്, സ്വന്തം പേര് പോലും കള്ളം പറയുന്നവർ. അവരുടെയൊക്കെ മനസ്സെങ്ങനെ ആകാശം പോലെ തെളിഞ്ഞിരിക്കും?

0: നമ്മളുടെ നീക്കങ്ങൾ ഇവിടെ ആരൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്റെ പേര് കള്ളം പറഞ്ഞത് അവൾക്ക് എങ്ങനെ മനസ്സിലായി?
1: ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് നിന്നെ അവൾക്ക് അറിയാമായിരിക്കും.
0: ഇല്ല, അതിന് സാധ്യതയില്ല. എന്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല.
2: ഇവിടെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഇവിടെ ചില കുട്ടികൾക്ക് ദർശനമുണ്ടെന്നോ പൂർവ്വജന്മം അറിയാമെന്നൊക്കെയാ ഇവര് പറയുന്നത്. ഇനിയും ചിലപ്പോ അങ്ങനെ വല്ലതും മനസ്സിലാക്കിയതായിരിക്കുമോ?
0: അതൊക്കെ വിശ്വസിച്ചിരുന്നാലേ അവസാനം ഇവര് നമ്മളെ പോലീസിന് ഒറ്റിക്കൊടുക്കും. അതിനു മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാണ് ബുദ്ധി.
2: പക്ഷെ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ദൂതിനെത്തുന്നവരെ ഇവിടെ തന്നെ തങ്ങാനാ നമുക്ക് നിർദ്ദേശം. നമ്മളതനുസരിച്ചേ പറ്റൂ.
0: ഏതായാലും ഇവരുടെ മഹാമനസ്കത നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മൾ വളരെ കരുതി തന്നെ ഇരിക്കണം. ആ പെൺകുട്ടിയെ കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ.
3: വളരെ പണ്ട് മുതൽ തന്നെ വൈദിക സമ്പ്രദായം സ്ത്രീകളെ ആത്മീയ മാർഗത്തിൽ നിന്ന് മാറ്റി നിർത്തി, അവരെ ദേവദാസികളാക്കി മാറ്റി. അന്ന് തൊട്ട് ലോകം നാശത്തിലേക്ക് വീണു തുടങ്ങി. സ്ത്രീ അമ്മയാണ്. അറിവുള്ള അമ്മമാരിലൂടെ മാത്രമേ നന്മയുള്ള സന്താനങ്ങൾ പിറക്കുകയുള്ളൂ.
4: പാശ്ചാത്യ ലോകത്തെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് എങ്ങനെ ആത്മബോധം ഉണ്ടാകാനാണ്?
3: ചുരുക്കി പറഞ്ഞാൽ ഗുരു ആഗ്രഹിക്കുന്നത് നല്ല ഗൃഹസ്ഥാശ്രമികളിലൂടെയുള്ള ലോകത്തിന്റെ മാറ്റമാണ്.
4: ഞങ്ങളെ പോലെ ഒരുപാട് കുടുംബങ്ങൾ ഈ ആശ്രമത്തിനകത്തും പുറത്തുമായി കഴിയുന്നു. ഇവൾ മൂത്ത മകൾ വൈദേഹി.
5: ഞങ്ങളെല്ലാം അമ്പലത്തിൽ കയറി ഒളിച്ചതായിരുന്നു. പെട്ടെന്നായിരുന്നു അവരെല്ലാം വന്നത്. ഞങ്ങളുടെ ആണുങ്ങളെ എല്ലാം ദുഷ്ടന്മാര് വെട്ടിക്കൊന്നേ.

വീടിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും ഉലകത്തിന്റെയും കർമ്മദോഷ നിവാരണത്തിനുള്ള ശ്രമമാണ് ആശ്രമം. ഇവിടെയും കൂടി ചോര ഒഴുക്കി ഈ ആശ്രമത്തിന്റെ മഹിമ കളങ്കപ്പെടുത്താമെന്ന് ആരും കരുതരുത്. ഈ കാരുണ്യഭൂമി ജാതിമത ചിന്തകൾക്ക് അതീതമാണ്. യുഗാന്തരങ്ങളായി ദൈവം ആഗ്രഹിച്ച കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൂതനും കറുത്തവനും വെളുത്തവനും കൂടി ജാതി പറഞ്ഞ് പങ്കിട്ടെടുക്കാൻ കഴിയാത്ത ഒരു പുതിയ തലമുറയിലൂടെയാണ് ലോകത്ത് ശാന്തി പിറക്കേണ്ടത്. ഈ സത്യദർശനം ലോകത്തിന് പകരുന്ന കരുണാമയനായ ഗുരുവിന്റെ സന്നിധിയാണിത്. ഇതിന്റെ വിശുദ്ധി കാണാനുള്ള അകക്കം നടഞ്ഞ് നിങ്ങൾ അന്ധന്മാരായി പോകരുത്.

0: ശേഷം മാറണം. തൊപ്പിവെച്ച അഭയാർത്ഥികളായിട്ട് വേണം അവരുടെ ക്യാമ്പിനുള്ളിലേക്ക് കടക്കാൻ. എല്ലാം നേരം പുലരുന്നതിന് മുമ്പ് വേണം. ക്യാമ്പിനുള്ളിലേക്ക് കടക്കാൻ ഇതുമാത്രമാണ് ഒരു വഴി. വാനിൽ എക്സ്പ്ലോസീവ് കരുതിയിട്ടുണ്ട്.
1: പുറത്ത് കടക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. ഗേറ്റിൽ കാവലുണ്ട്.
2: വല്ല ദുസ്വപ്നവും കണ്ട് ഉണർന്നതായിരിക്കും. ഗുരുവിനെ ധ്യാനിച്ച് കിടന്നുറങ്ങ്. സ്വപ്നമല്ല, ദർശനമാണ്.
1: എങ്കിലത് ഗുരുവിനോട് പറയാം, നാളെ ആവട്ടെ.
2: ഞാൻ ഗുരുവിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഗുരു എനിക്ക് അനുവാദവും തന്നു.

0: ড্রামাটা ড্রামাটা ড্রামাটা ড্রামা എനിക്ക് തല കിട്ടുന്നു. നിങ്ങൾ എന്നെ ഇവിടെ വിട്ട്
1: ഡ്രാമട്ടാ
0: സാരമില്ല. നിങ്ങൾ കളരരുത്. മാതൃരാജ്യത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. ഇവിടെ മറ്റൊരുത്തരും ഇടം കൊടുക്കരുത്. കൊല്ലണം. ഒന്നിനെയല്ല, നമുക്കേറെ തലമുക്കുന്ന എല്ലാത്തിനെയും ചവർപ്പടയുടെ ലക്ഷ്യമാകണം.
1: ഞാൻ രാമേട്ടിനെ കൊണ്ട് കടത്തിട്ട് വരാം. നിങ്ങൾ പുറത്ത് കാത്തേക്ക്.
2: നടുമുറ്റം കടന്ന് അയാൾ പർണശാലയിലേക്ക് വരും. അവിടെ വച്ച് തടയണം. അയാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ജന്മത്തിൽ ഗുരു എനിക്ക് തന്ന ഒരവസരമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ.
0: ഇവ നിന്റെ കയ്യിലിരിക്കട്ടെ. വഴി തടയുന്ന നായ്ക്കളുടെ നെഞ്ചിലൊഴിക്കാനുള്ള നിറയുണ്ടതിൽ നമ്മുടെ രാജ്യത്തിന്റെ മാനം കാക്കാനാണ് പകരം ചോദിക്കുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. ചെല്.
1: ക്യാമ്പിനകത്ത് കടന്നാലുടൻ നാലുപാടും ചിതറി ഓടണം. അവിടൊക്കെ സാധനം വീശി വിതരണം. നമ്മളുടെ സഹോദരന്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കും.
3: ഇരുളിന്റെ ലോകത്തെ രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. ഇരുളിന്റെ ലോകത്തെ രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. കാക്കകൾ മൂങ്ങയെ കൊത്തി തുരത്തും. ഇരുളിന്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. കാക്കകൾ മൂങ്ങയെ കൊത്തിത്തുരത്തും.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗുരു.

0: നിൽക്കോ.
1: എന്താ?
0: ആ സമയത്ത് ഇവിടെ വിളിച്ചു കടന്നത് ശരിയല്ല.
1: അല്ല, അത് പിന്നെ ഞാൻ
0: പറയൂ.
1: ഞാൻ ഇവിടെ
0: പാതകം നമസ്കരിക്കാൻ വന്നാണല്ലേ. ശരിയാണ്, അത് കള്ളമല്ല, നമസ്കരിക്കണം. അത് നിങ്ങളുടെ നിയോഗത്തിൽപ്പെട്ടതാണ്.
1: ഞാൻ പാതകം നമസ്കരിക്കാൻ വന്നതല്ല, ഞാൻ പാതകം കാണാൻ വന്നതാണ്.
0: എന്തിനാണ് ഇങ്ങനെ നിമിഷം തോറും നുണ പറയുന്നത്?
1: നുണയാ? എന്താ കുട്ടി, എനിക്കിവിടെ നുണ പറയേണ്ട കാര്യമൊന്നുമല്ല. എനിക്കാരും ഭയവുമില്ല.
0: പക്ഷെ എനിക്ക് ഭയമുണ്ട്. എന്റെ ഗുരുവിനെ ഗുരുസന്നിധിയില്ല ആ സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട്. എങ്കിലും ഇന്ന് എനിക്ക് അങ്ങനെ ചെയ്യാതെ വഴിയില്ല. നിങ്ങളും ഞാനുമായി ഈ ജന്മത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ പൂർവജന്മത്തിൽ നിങ്ങളെ എനിക്കറിയാം. ആ കടപ്പാടുകൊണ്ട് ഒരു നിയോഗം പോലെ വന്നെന്ന് മാത്രം.
1: കുട്ടിക്ക് തലയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നതിന് ഞാൻ എന്ത് മറുപടി പറയാനാണ്? ചെല്ലെ, പോയി കിടന്നുറങ്ങ്. ഇല്ലേ കുട്ടിയുടെ ഗുരു വന്ന് സംശയിക്കും. ഓരോ ഗുരുക്കന്മാര് ഇങ്ങനെ തലയ്ക്ക് വിളിവില്ലാതെ പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല.
0: സമയമുണ്ടാവില്ല, പുറത്തു കടന്നവർ കാത്തു നിൽക്കുകയല്ലേ. എന്താ അരയിലൊളിപ്പിച്ച തോക്കെടുത്തി ഭ്രാന്തിപ്പെണ്ണിനെ വകവരുത്തി ചാവേർപടയാളിയുടെ ധീരത കാണിക്കാൻ മനസ്സ് പറയുന്നുവല്ലേ? വേണ്ട, സാഹസം വേണ്ട. നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി പകരം ചോദിക്കാൻ പോകുന്ന ആ പാവങ്ങളുടെ താവളം നശിപ്പിച്ച് പിഞ്ചു കുട്ടികളെ വഴിയാധാരമാക്കാനുള്ള ആവേശവും വേണ്ട. അതൊന്നിനും പരിഹാരമല്ല.
1: നീ ഇതെങ്ങനെ അറിഞ്ഞു? എനിക്ക് ആദ്യമേ നിന്നെ സംശയമുണ്ടായിരുന്നു. സത്യം പറ, നീ ആരാണ്?
0: പിതൃശുദ്ധി ചെയ്ത ഗുരുപരമ്പരയിലെ കണ്ണിയാണ് ഞാൻ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു അത്രമാത്രം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ പാതകത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം. അതിനെന്നെ നിയോഗിച്ചതും ഗുരു തന്നെയാണ്.
1: വേണ്ട, നിന്റെ ഗുരുവിന്റെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. വേദാന്തം കേട്ടാൽ ഉണങ്ങുന്നതല്ല എന്റെ മനസ്സിന്റെ മുറിവ്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഉറ്റവരെയെല്ലാം നിമിഷം കൊണ്ട് ചുട്ടുകരിച്ചതും നിന്റെ ഗുരു അറിയുന്നില്ലേ? കോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്റെ ഗുരുവിന് കഴിയോ? സൊമാലിയയിലെയും സയറിലെയും ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കൊണ്ട് മാത്രം മരിക്കുന്നു. അതിനുത്തരമുണ്ടോ നിന്റെ ഗുരുവിന്? എനിക്കൊരായിരം ചോദ്യങ്ങളുണ്ട് നിന്റെ ഗുരുവിനോട് ചോദിക്കാൻ.
0: ശരി ഉത്തരം നിശ്ചയമായും ഗുരുവിങ്കൽ ഉണ്ട് രഘുരാമൻ. നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ സത്യം അറിയണ്ടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ കണ്ണുകളും കാതുകളും അടച്ചല്ലേ ഇത്രയും ദിവസം കഴിഞ്ഞുകൂടിയത്. അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല. ആരാധനാ ദോഷം കൊണ്ട് അന്ധരായിപ്പോയവരുടെ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ വെളിച്ചവുമായി എത്തുന്ന ഗുരുക്കന്മാരെ നാം എങ്ങനെ തിരിച്ചറിയും? അവരുടെ ത്യാഗത്തിന്റെ വേദന അനുഭവത്തിലൂടെ അറിയുന്നതുവരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയില്ല. ലോകത്തിന്റെ അന്ധത മാറ്റാനെത്തിയ ദൈവനിശ്ചയം തന്നെയാണ് ഗുരു. അത് കാലം തെളിയിക്കും.
1: ഇല്ല കുട്ടി, എനിക്കിവിടുന്ന് പോണം. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്ക് നിരാശപ്പെടുത്താനൊക്കില്ല. എന്റെ വഴി ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു.
0: ഇനി ഞാൻ തടയുന്നില്ല. എങ്കിലും ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ഈ പരിപാവനമായ ഗുരുസന്നിധിയിൽ വന്നിട്ട് തിരിച്ചു പോവുകയല്ലേ. എനിക്ക് വേണ്ടി നിങ്ങൾ ഈ പാദുകത്തിലൊന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോളൂ.

രാമ, നീ ഒരു നിയോഗത്തിന്റെ നിമിത്തമാണ്. നീ അറിയാതെ എത്തിയിരിക്കുന്നത് ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിലാണ്. ഗുരുവിന്റെ ത്യാഗത്തിന്റെ വേദന നീ നിന്റെ അനുഭവത്തിലൂടെ അറിയാൻ പോകുന്നു. അതിനായി നിന്റെ മനസ്സിന്റെ മഞ്ഞിടിഞ്ഞ് നീ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്.

0: നീത ഗോത്രത്തിൽ പറഞ്ഞു നീ താഴ്ന്ന ഗോത്രക്കാരെ സംഘടിപ്പിച്ച് മേൽജാതിക്കാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു.
1: രാജകൽപ്പന
2: എന്നെ കൊന്നോളൂ. എന്നെ മാത്രമല്ല, താഴ്ന്ന ഗോത്രത്തിൽ പിറന്ന ഈ ദേശത്തെ ജനങ്ങളുടെ മുഴുവൻ തലയും കൊയ്തോളൂ. നിങ്ങളുടെ രാജാവും മേൽഗോത്രക്കാരും നീണാൾ വാഴട്ടെ. പക്ഷേ കോലം നിങ്ങളുടെ രാജാവിനോട് പകരം ചോദിക്കും.

camera.

0: കുന്തമുനകളുടെ മുന്നിലും അവന്റെ നാവ് തുപ്പിയത് രാജദ്രോഹം.
1: നമ്മുടെ ഗോത്രത്തിനെതിരെ അടിമകളെ സംഘടിപ്പിച്ചവൻ വധിക്കപ്പെടേണ്ടവൻ.
2: കാഴ്ചയുടെ കാലം തിരിച്ചു വരുമെന്ന് പ്രചരിപ്പിച്ച ഒരു അവിശ്വാസിയായിരുന്നു അവൻ.
3: അവന് കൊടുത്ത ശിക്ഷ ലോകത്തിനൊരു പാഠമായിരിക്കും.

ശബ്ദങ്ങളുടെ തന്മാത്രകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ സംയോജിപ്പിച്ച് പരീക്ഷണം നടത്തുകയായിരുന്നു ഞാൻ. എന്റെ പരീക്ഷണമാളിയിലെ സ്വരസുഷിരങ്ങളിൽ പ്രതിപ്രവർത്തിപ്പിച്ച ശബ്ദസംഘാതങ്ങൾ നൽകിയ സൂചനകൾ വളരെ വിലപ്പെട്ടതാണ്.

0: ആരാ?
1: രഘുരാമൻ.
0: രഘുരാമൻ, ആ പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെ നിന്ന് വന്നു?
1: ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് താഴേക്ക് താഴേക്ക് വഴുതി വീഴുകയായിരുന്നു. പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഉരുണ്ട് മഞ്ഞുകട്ടകൾക്കൊപ്പം താഴേക്ക്. അബോധത്തിന്റെ ശൂന്യതയിൽ അലറിയും നിലവിളിച്ചും ഞാൻ വീണത് എവിടെയാണെന്ന് എനിക്കറിയില്ല.
0: നിങ്ങൾക്കെങ്ങനെ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു?
1: എനിക്ക് കാഴ്ചയുണ്ട്.
0: നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്കും എന്റെ സമന്തയ്ക്കും രാജാവിനും ആർക്കും കാഴ്ചയില്ല. മരങ്ങൾക്കും മലകൾക്കും കിളികൾക്കും ആടുകൾക്കും ഒന്നും കാഴ്ചയില്ല.
1: അല്ല സ്നേഹിത, ഞാൻ കാണുന്നു എന്റെ മുന്നിൽ നിൽക്കുന്ന നിന്നെ. നിന്റെ പാട്ടിന്റെ കാറ്റിൽ ചുഴലി പോലെ ഓടിവന്ന് നിന്നെ ആലിംഗനം ചെയ്ത പെണ്ണിനെ, അവളെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയ പടയാളികളുടെ കുന്തമുനകളെ, എല്ലാം എല്ലാം ഞാൻ കാണുന്നു.
0: കിങ്കരന്മാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു, നന്ദിയുണ്ട്. പക്ഷേ കാഴ്ചയെപ്പറ്റി പറഞ്ഞ് സ്വയം അപകടം വിളിച്ചു വരുത്തണ്ട. ഇതിനു മുമ്പ് ഇവിടെ വന്ന് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് പലർക്കും മടങ്ങിപ്പോകാൻ ഒത്തിട്ടില്ല. കൊന്നും മുളന്തണ്ടിൽ കുത്തി നിർത്തിയിട്ടുണ്ട് അവരെയെല്ലാം.
1: എന്റെ നിയോഗം എന്താണെന്ന് എനിക്കറിയില്ല.
0: പെറ്റമ്മയെയും അച്ഛനെയും പോലും തടവിലിട്ട് ഈ താഴ്വര ഭരിക്കുന്ന ഞങ്ങളുടെ രാജാവ് അറിയുന്നതിന് മുമ്പ് അന്നിടത്തേക്ക് തന്നെ വേഗം മടങ്ങിപ്പോയിക്കൊള്ളൂ.
1: വഴിയറിയില്ല.
0: ഭ്രാന്ത്, കാഴ്ചയുണ്ടെന്ന് ധരിച്ച് ഭ്രാന്ത് പിടിച്ചവൻ പോയിക്കോ.

0: താഴ്വരയുടെ ധർമ്മശാസ്ത്രത്തെ ധിക്കരിച്ചാൽ സ്വന്തം സഹോദരിക്ക് മാപ്പില്ല. നീച ഗോത്രക്കാരന്റെ തെരുപ്പാട്ടിന് കാതുകൊടുത്ത് ഓടിയിറങ്ങാൻ ലജ്ജയില്ലേ?
1: കനവിൽ തോന്നിപ്പോയി കരളിൽ നിന്ന് ഇനി പറഞ്ഞറിയാനാവില്ല.
2: നേരത്തെ മഹാരാജുവിനോട് തക്കുത്തരം പറയുന്നു.
0: സുമന്തക, ഇത് നമ്മുടെ അവസാന വാക്കാണ്. ഉത്തരവുകൾ തെറ്റി ഇനിയും സംസർഗം തുടർന്നാൽ അതിനുത്തരം പറയുന്നത് ഈ ചാട്ടവാറായിരിക്കില്ല. കാതുകളുടെ കോട്ട താണ്ടി ഇനി ഇവൾ പുറത്തിറങ്ങരുത്.

0: കാവൽക്കാർ കബളിപ്പിക്കപ്പെട്ടു. അജ്ഞാതനായ ആരോ ഒരാൾ രമണകരെ രക്ഷപ്പെടുത്തി.
1: ആരവൻ? ഈ താഴ്വാരത്തിന്റെ ഗന്ധം അവനിലില്ല. നീചഗോത്രക്കാരനെ ബലികൊടുത്തപ്പോഴും അവനവിടെ ഉണ്ടായിരുന്നു. കാവൽപ്പടയുടെ കാത് വെട്ടിച്ചോടി അവന്റെ ശബ്ദം ആടുകളുടെ നിലവിളിയിൽ നഷ്ടപ്പെട്ടു.
2: ജാഗ്രത, കാതുകൾ ഉണർന്നു തന്നെ ഇരിക്കട്ടെ.
3: മൗലി,

0: അവയിലേക്ക് ഇത് പത്താ, കാശ് കരുതി വെക്കണം.
1: മോളെ ഇത് വെച്ചോ.
2: അമ്മേ,
1: ആ എന്ത് പറ്റി?
2: ഒന്നുമില്ലമ്മേ.
1: ചോരമുണക്കുന്നല്ലോ.
2: കൊട്ടാരത്തിലെ കിങ്കരന്മാർക്ക് എന്നോടൊരു സ്നേഹം തോന്നി, അവരൊന്ന് തലോടിയതാ.
0: കളി പറയാതെ കുഞ്ഞെ, എന്തുണ്ടായി?
2: എന്റെ പാട്ട് കേട്ട് സെമന്തക ഓടി വന്നു, കൂടെ കിങ്കരന്മാരും. അവരവളെ പിടിച്ചു വലിച്ചോണ്ട് പോയി.
1: രാജകന്യകെ വേൾക്കാനുള്ള ഭാഗ്യം നമുക്കില്ല മകനെ. ആ രാജാവ് ദുഷ്ടനാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എന്റെ പേടി.
0: നമ്മുടെ മകനെ എന്താണൊരു കുറവ്? അവന്റെ പാട്ടിൽ ഈ താഴ്വര മയങ്ങും. അത് കേട്ടവനെ മയക്കിയത് രാജകന്യകയല്ലേ?
1: പക്ഷേ നമ്മുടെ ഗോത്രം.
0: ഗോത്രങ്ങളുടെ പേരില് താഴ്വര മുഴുവൻ മുള്ളുമതിൽ തീർത്തിരിക്കുകയല്ലേ? എല്ലാത്തിനും കുടവെടിക്കാൻ ഒരു രാജാവും അടിച്ചു ചാകും, അതാ തലവിധി.
2: അച്ഛാ, എന്നെ കിങ്കരന്മാരിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുത്തി. രഘുരാമൻ.
0: രഘുരാമൻ ആരാണത്?
2: അറിയില്ല. അയാൾ വേറെ ഏതോ ലോകത്തു നിന്ന് വന്നയാളാണ്. അയാൾ പറയുന്നു അയാൾക്ക് കണ്ണു കാണാമെന്ന്.
0: അസംബന്ധം പറയുന്ന ഏതോ അവിശ്വാസിയായിരിക്കും.
3: കാഴ്ചയുണ്ടെന്നും പറഞ്ഞ് പണ്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും ആയിരിക്കും.
2: അയാൾ പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നു.
0: മകനെ, അത്തരക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ രക്ഷ.
2: ആര്?
4: ഞാനാണ് രഘുരാമൻ.
2: എന്തിനെന്നെ പിന്തുടരുന്നു?
4: ഞാൻ പിന്തുടരുകയല്ല, പുതിയ ലോകത്ത് എന്നെ തന്നെ പിച്ചവെച്ച് നടത്തുകയാണ്. എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ താഴ്വരയിൽ. കാവി പുതച്ചയും മണ്ണ്, മേലെ മേഘങ്ങൾ നിറഞ്ഞ ആകാശം, ശാലീനതയുടെ ഏതോ യാമസന്ധികളിൽ കാഴ്ചയുടെ വേരറ്റുപോയ സാധുക്കളായ മനുഷ്യർ, ഞാനെല്ലാം കാണുന്നു.
2: നിങ്ങളൊന്നും കാണുന്നില്ല. കാഴ്ചയുണ്ടെന്ന് പറഞ്ഞവർക്കൊന്നും അത് തെളിയിക്കാൻ എത്തിട്ടില്ല.
4: തെളിയിക്കാൻ കഴിയാത്തതെല്ലാം വിദ്യയല്ല.
2: കളിയാക്കണോ?
4: കാഴ്ചയുടെ ഇന്ദ്രജാലം നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് വേദനിക്കുകയായിരുന്നു. എന്നെ വിശ്വസിക്കൂ, പണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഇവിടെയും കാഴ്ചയുള്ള മുഖങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കല്ലിലും മണ്ണിലും ഇത്ര സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്കാകുമായിരുന്നില്ല. നീ ഉടുത്ത ഈ വസ്ത്രവും ശിരസിലണിയുന്ന തലപ്പാവുമൊക്കെ ഒരു കാലത്ത് കാഴ്ചയുണ്ടായിരുന്ന ഏതോ പൂർവികർ മെനഞ്ഞെടുത്തതാണ്.
2: ഇത്തരം വാക്കുകൾ കൊണ്ട് എന്റെ കാതുകളെ കബളിപ്പിക്കാനാവില്ല.
4: നിൽക്കൂ, നോക്ക്. ഇത് കണ്ണുകൾ, കാഴ്ചയുടെ ദിവ്യാസ്ത്രങ്ങൾ.
2: ഇതടക്കുകയും തുറക്കുകയും ചെയ്യുന്ന രണ്ട് കുഴികൾ, കുഴികൾക്കുള്ളിൽ ഉരുണ്ട് കളിക്കുന്ന രണ്ട് കോളങ്ങൾ, ഇത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്, എന്റെ സമന്തകയ്ക്കും. അവളും ഒന്നും കാണുന്നില്ലല്ലോ.
4: സ്നേഹിത, ഞാൻ നിന്നെ നിന്റെ സമന്തകരുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം.
2: കൊട്ടാരത്തിലെ അന്തപുരത്തിലോ?
4: അവൾ എവിടെയാണെങ്കിലും അവിടെ.
2: നിനക്കതിന് കഴിയില്ല. ഒരു പ്രാണിക്ക് പോലും കടക്കാൻ പഴുതില്ലാത്ത കൊട്ടാരത്തിൽ നിനക്കെങ്ങനെ കടക്കാൻ കഴിയും?
4: പ്രതിബന്ധങ്ങളെ തട്ടി തകർക്കാൻ എന്റെ കാഴ്ചയ്ക്ക് കഴിയും. സമന്തകയുടെ അന്തപുരത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് കാഴ്ചയുണ്ടെന്ന് നീ വിശ്വസിക്കാമോ?
2: വിശ്വസിക്കാം.

0: കാണുക, ഇത് യുവറാണിയുടെ അന്തപുരമാണ്. ഇവിടെ ചുവരുകൾക്കും കാതുകളുണ്ട്.
1: ഞാനും വരുന്നു. രമണകന്റെ ഒപ്പം താഴ്വാരത്തിന്റെ ഏത് ദിശയിലേക്ക് ഞാൻ വരാം?
0: പാടില്ല. തിടുക്കത്തിൽ സാഹസം ചെയ്താൽ അത് അപകടം. അല്പം കൂടി കാക്കൂ. എന്റെ നിയോഗങ്ങളിൽ ഒരുപക്ഷെ ഇതുമുണ്ടാകാം.
1: അന്തപുരത്തിൽ അന്യരാ രമണകനോ? അന്തപുരത്തിൽ എങ്ങനെ കടന്നു?
2: കാഴ്ചയുള്ള കൂട്ടുകാരൻ എന്നെ സഹായിച്ചു.
1: കാഴ്ചയുള്ള കൂട്ടുകാരനോ? ആരാണത്?
0: ഞാൻ രഘുരാമൻ.
1: അയ്യോ, ആരുടെയും കാതിൽ വീഴണ്ട. കടന്നു പൊയ്ക്കോളൂ വേഗം. അറിഞ്ഞാൽ കൊന്നു മുളന്തണ്ടിൽ കുത്തി നിർത്തും.
0: അരുത്. എന്താണിത്? എന്നെ നമസ്കരിക്കരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്.
2: അല്ല, അങ്ങ് സാധാരണ മനുഷ്യനല്ല. ഈ താഴ്വാരത്തിലെത്തിപ്പെട്ട മഹാഗുരുവാണ് അങ്ങ്. ഈ പാദങ്ങളിൽ ഞാൻ എന്റെ വിശ്വാസം അർപ്പിക്കുന്നു.
0: എന്റെ പ്രഥമ ശിഷ്യൻ.
2: താഴ്വാരം മുഴുവൻ തടവറകളാണ്. വിശ്വാസങ്ങളെ ധിക്കരിക്കുന്നവർക്ക് വിലങ്ങാണ് രാജസമ്മാനം. രഘുരാമ, കാഴ്ചയെപ്പറ്റി പാടിയ നാവുകൾ അറുത്തെറിഞ്ഞ കഥകൾ ഇവിടുത്തെ കൊച്ചുകുട്ടികളുടെ കാതുകളിൽ പോലും ഉണ്ട്.
0: കല്ലെറിഞ്ഞും കുരിശിൽ തറച്ചും കാലിൽ അമ്പെയ്തും പലരെയും കൊന്നിട്ടുമുണ്ട് അല്ലേ? നിങ്ങളുടെ അന്ധതയുടെ കാരണം ഈ പ്രകൃതി

0: ഇതിലെവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്കത് കണ്ടെത്തണം. കാഴ്ചയെപ്പറ്റി പറഞ്ഞ് നമുക്ക് ഈ താഴ്വരെ ബോധ്യപ്പെടുത്തണം.
1: പക്ഷേ താഴ്ന്ന ഗോത്രക്കാരും ഉയർന്ന ഗോത്രക്കാരും തമ്മിൽ എന്നും യുദ്ധമാണ്. നീചഗോത്രക്കാർ കറുത്തവരാണത്രേ.
0: താഴ്ന്ന ഗോത്രക്കാരുടെ നിറം കറുത്തതാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ ഞാൻ കാണുന്ന മേൽ ഗോത്രക്കാരിൽ തന്നെ കറുത്തവരും വെളുത്തവരുമുണ്ട്. ഇതൊക്കെ നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആരോ പടച്ചുണ്ടാക്കിയ അസംബന്ധങ്ങളാണ്. കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ ഗോത്രപ്പകയുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും ആയുധമെടുക്കുമായിരുന്നില്ല.
1: രഘുരാമ, താഴ്വരയിൽ നീ ഇനിയും ഏറെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.
2: കാഴ്ചയെ പറ്റിയുള്ള അവന്റെ വാക്കുകൾ പ്രജകളെ സന്ദേഹികളാക്കും. രമണകൻ അവന്റെ വാക്കുകളിൽ മയങ്ങി എന്ന് വച്ചാൽ അവന്റെ നാവിന് കാതുകൊടുക്കാൻ വേറെയും രമണകന്മാരുണ്ടാവുമെന്ന അർത്ഥം.
3: അവിശ്വാസബോധി ഉറപ്പിക്കാൻ അവനെ അനുവദിക്കരുത്.
4: വീരവിജയ് വിജയന്ത മഹാരാജാവ് അറിയിക്കുന്നതെന്തെന്നാൽ, ഏതോ അന്യലോക സന്തതിയും പിശാചിന്റെ പിൻഗാമിയുമായ ഒരു അവിശ്വാസി ഇല്ലാത്ത കാഴ്ചയുടെ മഹത്വത്തെ വാഴ്ത്തി ഈ മണ്ണിൽ ചുറ്റിക്കറങ്ങുന്നു. അവന്റെ വാക്കുകൾക്ക് കാതുകൊടുക്കുന്നവർ രാജശിക്ഷയ്ക്കർഹർ. അവരെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ച് രാജസമക്ഷമെത്തിക്കുവാൻ അരുളപ്പാട്.
5: രമണകൻ അനുഭവം പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് വിശ്വാസമായത്. പക്ഷേ അത് പോരല്ലോ, കൊട്ടാരത്തിലെ കൺകാണിത്തറയിൽ തൊട്ടറിയാതെ വസ്തുവിനെ കണ്ടുപറയാനുള്ള പരീക്ഷയിൽ ജയിച്ചാലേ രാജാവ് വിശ്വസിക്കൂ.
0: ഞാൻ തെളിയിക്കും.
1: രഘുരാമ, നിന്നെ ജീവനോടെ അല്ലാതെ പിടിച്ചു കൊടുക്കാനാണ് രാജകൽപ്പന. ഒരു മാർഗമുണ്ട്, നീ ഞങ്ങളുടെ വേഷം ധരിക്കണം. അങ്ങേയും തലപ്പാവും തൊട്ടറിയുമ്പോൾ അവർ നിന്നെ ഈ ലോകത്തൊരാൾ എന്ന് തന്നെ കരുതിക്കൊള്ളും.

0: രഘുരാമൻ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് കാഴ്ചയുണ്ട്. രമണകനെ ആരും അറിയാതെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഞാൻ അയാളുടെ ശബ്ദം കേട്ടു. അയാളുടെ വാക്കുകൾക്ക് താഴ്വരയുടെ മട്ടില്ല.
1: അയാൾ ഏതോ നിയോഗത്തിന്റെ നിമിത്തമാകാം. കാഴ്ചയുള്ളവൻ ദൈവപുത്രനാണെന്ന് ഒരു വീകർ പറഞ്ഞിട്ടുണ്ട്.
0: കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ജീവനോടെ അല്ലാതെയോ പിടിച്ച് ഹാജരാക്കാൻ.
1: പാലുകളും കുരിശുകളും എന്റെ മകൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഭരിക്കാൻ
2: ആദിയിൽ ലോകം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലെ ശൂന്യതയായിരുന്നു. പിന്നെ സ്പർശനശേഷിയില്ലാത്ത ജീവികളുണ്ടായി. പിന്നെ നാലുകാലുള്ള ആടുകളുണ്ടായി. പിന്നെയാണ് മനുഷ്യനുണ്ടായത്. ഏറ്റവും ഒടുവിൽ മാലാഖമാരുണ്ടായി. ഏറ്റവും ഒടുവിൽ
3: എങ്ങനെയിരിക്കും
2: മാലാഖമാരോ? അങ്ങ് ദൂരെ ദൂരെ എന്ന് ചിലപ്പോ പാട്ടുകൾ കേൾക്കാറില്ലേ, അത് മാലാഖമാരുടേതാണ്. കുട്ടികളെ, ഈ ലോകം വളരെ ചെറുതാണ്. ഇലാമപ്പഴം പോലെ ചെറുത്. ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകം.
4: തെറ്റേ, ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട്. പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട്.
2: കുട്ടികളെ പേടിക്കണ്ട, ഏതോ ദുഷ്ടഗ്രഹങ്ങളുടെ അശരീരിയാണത്. നമുക്ക് പഠനം തുടരാം. ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ്. ഈ ഭൂമിയുടെ മുകളറ്റം മൃദുലമായ ഒരു മൂടി മാത്രമാണ്.
4: വിഡ്ഢിത്തം! ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ആകാശം.
2: അശരീരികൾക്ക് ആടുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഭയപ്പെടരുത്. ശബ്ദത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. നാദതരംഗങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കങ്ങളിലും പ്രകൃതിയുടെ വൃത്തിക്ഷയങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നു. ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ. കാഴ്ചയെ കുറിച്ചുള്ള കെട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ. അവയ്ക്ക് കാതുകൊടുക്കാതിരിക്കുക. അവയ്ക്ക്
4: കുഞ്ഞുങ്ങളെ കബളിപ്പിക്കരുത്. ഭൂമിയിൽ ശബ്ദവും ഗന്ധവും മാത്രമല്ല, കാഴ്ച കൂടിയുണ്ട്.
2: അവിശ്വാസികൾക്ക് ഈ ലോകത്തിടമില്ല.
4: ഞാൻ പറയേണ്ടത് നിങ്ങൾ പറയുന്നു. രഘുരാമൻ, സത്യം പറയാൻ നിയോഗിക്കപ്പെട്ടവൻ.
2: താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്.
4: അറിവില്ലാത്തത് നിഷേധിക്കുന്നവൻ അഹങ്കാരി.
2: അസംബന്ധം പുലമ്പാത പാഠശാലയിൽ നിന്ന് കടന്നുപോകും. കാവൽക്കാരുടെ കാതുകൾക്ക് കുന്തമുനകളുടെ മൂർച്ചയുണ്ട്. കുട്ടികളെ, ദുഷ്ടാത്മാക്കളുടെ അസത്യവചനങ്ങൾ ശ്രമിക്കരുത്. ഇന്നലെ പാഠം വേണ്ട. മക്കളോ
4: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അധ്യാപകൻ അസത്യത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പഠിപ്പിക്കുന്നവൻ.
3: അയ്യോ, അധ്യാപകന് അങ്ങനെയൊന്നും പറയരുത്, ശബ്ദദേവത കോപിക്കും.
4: എന്തെല്ലാം അബദ്ധങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്! കുഞ്ഞുങ്ങളോട് ഒരു ദേവതയും കോപിക്കില്ല. സത്യം. കുഞ്ഞുങ്ങളെ, കണ്ണെന്നാൽ എന്താണെന്നാണ് അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ളത്?
3: നമ്മുടെ മുഖത്ത് രണ്ട് കുഴികളിൽ കിടക്കുന്ന ചെറിയ രണ്ട് ഗോളങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കും.
4: അല്ല, ഈ ലോകത്തെ കാണുവാനുള്ള ദിവ്യമായ അവയവമാണ് കണ്ണുകൾ. മണം മാത്രമല്ല, ഈ പൂവ് കാണാനും മനോഹരമാണ്. പൂക്കൾ മാത്രമല്ല, മേലെ മാനം, അതിലൊഴുകി നടക്കുന്ന മേഘങ്ങൾ. രാത്രിയിൽ അവിടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പറക്കും. പകൽ ഏഴു വർണ്ണങ്ങളുള്ള മഴവില്ല് വിരിയും. ഈ മണ്ണിൽ കിളികളെ കിളിങ്ങുന്ന നദികൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നോ കാണാൻ.
3: പിന്നെന്താ ഞങ്ങളൊന്നും കാണാത്തത്?
4: അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിധി. കാണാത്ത കണ്ണുകളുമായി അന്ധതയിൽ അലഞ്ഞു തിരിയാനുള്ള ദുർവിധി.
3: പറഞ്ഞതൊക്കെ ഞങ്ങളെ കാണിക്കാമോ?
4: അതിനുള്ള വഴി എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കണ്ടെത്തും ഒരിക്കൽ.
3: ഇത് നമുക്ക് കാഴ്ചയുടെ കഥ പറഞ്ഞെന്ന് ഏട്ടന് കൊടുക്കാം. ഇത് ഇലാമപ്പഴമാണ്, നല്ല സ്വാദാ.
4: ഏട്ടന് വേണ്ട, നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ.

0: തെളിഞ്ഞത് എന്താണെന്ന് പറഞ്ഞാലും
1: പറയാം പറയാം. താഴ്വാരത്ത് ചൂഴ്ന്നു നിൽക്കുന്ന കരിമ്പാറകളെ ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ഒരണുപ്രപഞ്ചം. ഏതോ ആഘാതത്തിൽ അറിയാതെ വേർതിരിഞ്ഞ അണുസംഘാതങ്ങൾ കാത്തു നിൽക്കുന്നു. അതിനെ തടുത്തു നിർത്താൻ മഹാശബ്ദങ്ങളുടെ വേലിയേറ്റങ്ങൾ തന്നെ ഈ ശ്രവണന് സൃഷ്ടിക്കേണ്ടതുണ്ട്.
2: വിഡ്ഢിത്തം, കണ്ണുകാണാത്ത ജനതയെ പറ്റിക്കാനുള്ള വിഡ്ഢിത്തം.
1: ഏതാണ് ആ ശബ്ദം?
3: അശരീരി. അധ്യാപകൻ കേട്ട അതേ അശരീരി.
1: ഓഹോ, ദുർനിമിത്തത്തിന്റെ അപശബ്ദമേ. താഴ്വരയിലെ ശബ്ദശാസ്ത്രജ്ഞൻ ശ്രവണനാണ് ഞാൻ. വിഡ്ഢി, ശാസ്ത്രം സത്യമാണെന്ന് മനസ്സിലാക്കൂ.
2: ശാസ്ത്രത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒത്തിരി സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്.
1: ശാസ്ത്രം എല്ലാത്തിന്റെയും അവസാന വാക്ക്
2: അല്ല. ജന്മാന്തരങ്ങൾ, പുണ്യഭാവ സഞ്ചയങ്ങളുടെ കർമ്മഫലങ്ങൾ, മനസ്സ്, ഇതിന്റെ ഒന്നും അർത്ഥവും ആഴവും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ പരീക്ഷണ നാളിയിലൂടെ കടന്ന് പ്രതിധ്വനിച്ച ശബ്ദം എന്താണെന്നറിയാമോ? അതൊരു കിളി ചിലച്ച ശബ്ദമാണ്.
1: വിശ്വസിക്കരുത്, ഈ അശരീരിയെ വിശ്വസിക്കരുത്. ശാസ്ത്രമാണ് സത്യം. താഴ്വരയെ ആക്രമിക്കാൻ എടുക്കുന്ന അനുഗ്രഹത്തെയാണ് ശബ്ദങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചറിഞ്ഞത്. രക്ഷക്ക് താഴ്വരയെ മഹാശബ്ദങ്ങളുടെ കവചമണിയിക്കാൻ രാജാവിനോട് പറയാം. വരൂ.
4: അവനെ പിടിക്കാൻ നമ്മുടെ സേനാപതിക്കും ആയുധങ്ങൾക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല?
5: ശബ്ദത്തിന്റെ വലയത്തിൽ അവനെ പിടുത്താൻ കഴിയില്ല. അവനേതോ മായാവിയാണ്.
4: കർമ്മിയില്ലേ?
5: ഉണ്ട്.
4: ഒന്ന് ഗണിച്ച് പറയും.
6: ശബ്ദദേവത കോപിച്ചിരിക്കുന്നു. ദേവതയ്ക്ക് രക്തദാഹം ഏറി. അവളുടെ ദാഹം തീർക്കുന്ന കാര്യം രാജാവ് മറന്നു. അതാണ് ദുർനിമിത്തങ്ങളുടെ ആരവം.
1: ഇത് ശാസ്ത്രയുഗമാണ്. ശബ്ദ പരീക്ഷണങ്ങളിലൂടെ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു കവചം ഞാൻ ഉണ്ടാക്കിയെടുക്കാം.
4: കഴിഞ്ഞ ആഷാഢത്തിൽ മഞ്ഞുമലകൾ ഉരുണ്ട് താഴ്വാരത്തിലേക്ക് പ്രവഹിച്ചപ്പോൾ നാം അതിനെ പ്രതിരോധിച്ചത് നരബലി കൊണ്ടായിരുന്നില്ലേ?
6: ഇതിനും പ്രതിവിധി നരബലി. കാരുണ്യത്തിന്റെ നുറകുടമായ ഒരു യുവാവിന്റെ രക്തം.
4: അങ്ങനെ ഒരു യുവാവിനെ കണ്ടെത്താൻ നാം ഉത്തരവിടുന്നു.
7: ലക്ഷണമൊത്ത ഒരാളെ ഞാൻ തന്നാലോ?
4: റാണി തരുന്നതെന്തും നാം സ്വീകരിച്ചിട്ടല്ലേ ഉള്ളൂ.
7: ഇതങ്ങനെയല്ല. കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവും.
4: കൊട്ടാരത്തിലെ കൊടുങ്കാറ്റ് താഴ്വരയുടെ ഐശ്വര്യത്തിന് പകരമല്ല.
7: എങ്കിൽ ഞാൻ പറയാം. രമണകൻ, യുവാവ്, ശബ്ദദേവത പ്രീതിപ്പെടുന്ന മധുരനാദത്തിനുടമ.
4: കൊള്ളാം. റാണിയുടെ ബുദ്ധിക്ക് പ്രണാമം. അവൻ തന്നെ ആവട്ടെ.
7: ബലിപുരുഷനെ തീരുമാനിച്ചു. ആരാ?

0: ഇന്ദ്രമാണ്. അവനെ ഒത്തിരി മോഹിച്ചു പോയി.
1: ദേവതകളെ പ്രീതിപ്പെടുത്താൻ എന്തിനാണ് ഈ നരബലി?
2: ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മുമ്പിൽ പിതാവ് പോലും എനിക്ക് പ്രശ്നമല്ല. ശബ്ദദേവതയ്ക്ക് ബലി കൊടുക്കാൻ ലക്ഷണമൊത്ത പുരുഷനെ തെരഞ്ഞെടുത്തു. അതിലെന്താ തെറ്റ്?
1: ലക്ഷണമൊത്ത പുരുഷൻ സോദരി സ്നേഹിച്ച് യുവാവാകുമ്പോഴാണ് രാജാവ് സ്വാർത്ഥനാവുന്നത്.
0: വേണ്ട മോനെ, ഈ നരബലി വേണ്ട. ഈ മണ്ണിൽ നരപരാധികളുടെ രക്തം ഇനി ഒഴുക്കരുത്.
1: പ്രജകളുടെ കണ്ണുനീരിന്റെ ചൂടിൽ കിരീടവും ചെങ്കോലും കത്തിയേരിയും. നിന്റെ അവിവേകങ്ങൾക്ക് കാലം നിന്നോട് കണക്ക് ചോദിക്കും.
2: നിർത്ത്! തളർന്ന വൃദ്ധനാവിന്റെ രാജധർമ്മം വിജയന്തൻ ആവശ്യമില്ല.
1: എന്താണാവോ അരുളപ്പാട്?
3: മൗലി, നീ പുണ്യവാനാണ്. താഴ്വരയെ കാത്തുസൂക്ഷിക്കുന്ന ശബ്ദദേവതകൾ നിന്റെ പ്രിയപ്പെട്ട മകനെ ആവശ്യപ്പെടുന്നു. ദേശത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അപൂർവ അവസരം.
0: യജമാനനെ മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഇവനെ മാത്രം കൊണ്ടുപോകരുതേ.
4: ബലിപുരുഷൻ ഇന്നു മുതൽ ദേശത്തിന്റെ സ്വത്താണ്. അവന്റെ മേൽ ഇനി നിങ്ങൾക്ക് അവകാശമില്ല. അനുസരിച്ചില്ലെങ്കിൽ ശബ്ദപര ദേവതകളുടെ ശാപം ഈ ഭൂമിയിൽ വീഴും. പിന്നെ നീയും നിന്റെ ഗോത്രവും രക്ഷപ്പെടില്ല.
3: ബലിപുരുഷ, നീ ഞങ്ങളോടൊപ്പം വരൂ.
5: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
7: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗുരു.

0: ഈ പഴത്തിന്റെ ചാറ് കുഞ്ഞിന്
1: ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഉയിരി വെക്കില്ല. സിദ്ധൌഷധം. ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു. തലമുറകൾ സന്തതിയേറ്റുപോകുന്നതിൽ മനം നൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്ത് വാരിയിറന്നു. മഴയും വെയിലും കുളിരും കാറ്റും പൂറ്റിയ വിത്തുകൾ മാമരമായി. മരം പൂത്തു കാഴ്ചപ്പോൾ ദേവിയുടെ അരുളപ്പാട് അനുഗ്രഹമായി. അന്ന് തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി. അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ വിത്ത് കഴിക്കരുത്, കൊടിയ വിഷമാണ്, മരണം നിശ്ചയം.

0: എന്നെ ശിക്ഷിക്കരുത്. എന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു.
1: ഇലാവാ പഴവാറി കളിക്കരുത്.

താഴ്വരയിൽ എന്നെയും തളയ്ക്കരുത്.

ayağıma para harika gelir de hadi.

0: ഈ മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ നിനക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ?
1: കാഴ്ചയുടെ ഭാഗ്യവുമായി ഈ താഴ്വരയിലെത്തിയവനാണ് ഞാൻ. അന്ധതയുടെ കാരണം ഇലാമ മരത്തിന്റെ പഴമാണെന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു.
0: നിർത്ത്! താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. സേനാധിപ, നാം ഈ അവിശ്വാസിക്ക് വധശിക്ഷ വിധിക്കുന്നു. വിശിഷ്ട ഫലത്തിന്റെ പവിത്രതയെ തള്ളിപ്പറഞ്ഞതിന് വിശേഷപ്പെട്ട മരണം. ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത ശിക്ഷ. ഇലാമ പഴത്തിന്റെ വിഷവിത്ത് ഇവന് മൃത്യുവിനുള്ള ഔഷധം.

0: രഘുരാമനെ ഇലാമ പഴത്തിന്റെ പുരുവെടുത്ത് കൊന്നു.
1: രഘുരാമ രഘുരാമ

0: కులు విషమల్ల, ఇలా మా పడుతున్న కులు విషమల్ల, ఇలా మా పడుతున్న కులు విషమల్ల, നിങ്ങളുടെ അന്ധത മാറാനുള്ള സിദ്ധ ഔഷധമാണ്. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി, എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഞാനത് അനുഭവിച്ചു. ഞാനാണ് സാക്ഷ്യം, ഞാനാണ് സാക്ഷ്യം.
1: ഇവനാണ് സാക്ഷ്യം, ഭ്രാന്തൻ.
2: ഇവൻ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കും.
0: എന്നെ വിശ്വസിക്കൂ,
2: ഇവൻ നമ്മുടെ ലോകത്തിന് ആപത്താണ്.
0: സത്യം അനുഭവിച്ചറിഞ്ഞ എന്നെ നിങ്ങൾ വിശ്വസിക്കൂ.
3: നമ്മുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ ഇവനെ കല്ലെറിഞ്ഞ് ഓടിക്ക്.
0: എന്നെ വിശ്വസിക്കോ?
4: കുഞ്ഞുങ്ങളെ

0: 되구려마!
1: ഞാൻ പറഞ്ഞില്ലേ, താഴ്വാരത്ത് ആരും നിന്നെ വിശ്വസിക്കില്ല.
2: അതിലെനിക്ക് ദുഃഖമില്ല. സത്യം മറഞ്ഞു കിടക്കും, അത് മായുകയില്ല. കൂട്ടുകാര, നിനക്ക് എന്നെ വിശ്വസിക്കാമോ? എന്റെ കണ്ണുകളിലെ ജ്വാല നിന്റെ ഇരുൾ മൂടിയ കണ്ണുകളിലേക്ക് ഞാൻ പകർന്നു തരാം. താഴ്വരയുടെ കണ്ണു തുറക്കാനുള്ള സത്യാന്വേഷണത്തിന് നിന്നെ എനിക്ക് വിട്ടുതരൂ.
1: നിനക്ക് ഞാൻ എന്നെ തരുന്നു, എന്റെ സമ്മതകയെയും.
0: അവൻ ഉയർത്തെഴുന്നേറ്റു അത്രേ. ഇത് പറയാൻ നിങ്ങളുടെ നാവുകൾക്ക് ലജ്ജയില്ലേ? തലമുറകളിലൂടെ തിടം വെച്ച വിശ്വാസ ഗോപുരങ്ങളാണ് അവൻ കടപുഴക്കി എറിയുന്നത്. സേനാധിപ
3: അങ്ങാജ്ഞാപിക്കണമെന്നില്ല, വിനാഴികയ്ക്കുള്ളിൽ അവൻ അവിടത്തെ കാൽ കീഴിൽ.

0: സുമന്തരെ, ഞാൻ രഘുരാമൻ. അന്ധതയുടെ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായി. വെളിച്ചത്തിന്റെ ലോകം കാണാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ രമണകനുമുണ്ട്. വരൂ എന്റെ കൂടെ.
1: കാഴ്ചയുടെ ലോകത്തിലേക്ക് ഞാനും ഉണ്ട്.

0: കേട്ടോ, മഹാരാജാവിനെയും രാജ്ഞിയും രഘുരാമൻ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തി.
1: അതെങ്ങനെ കഴിഞ്ഞു?
0: കാഴ്ചയുള്ളവർക്ക് അതൊക്കെ എളുപ്പമാണത്രേ.
2: രാജാവും രാജ്ഞിയും രമണനും ഒക്കെ രഘുരാമനെ വിശ്വസിക്കുന്നു.
3: മഹാരാജാവ് വിശ്വസിച്ചെങ്കിൽ അത് സത്യമായിരിക്കും. നമുക്കും പോകാം.
4: ഏതോ അജ്ഞാത സ്ഥലത്താണ് അവൻ. ആ അവിശ്വാസിയുടെ ജൽപ്പനങ്ങളിൽ വഴിതെറ്റിയ മന്ദബുദ്ധികൾ മരണത്തിലേക്ക് പായുകയാണ് പ്രഭു.
5: എങ്ങനെയും അവരെ തടയണം, അവനെ ഉന്മൂലനം ചെയ്യണം.
4: അതെ, ഇല്ലെങ്കിൽ ഭരിക്കാൻ പ്രജകളില്ലാത്ത രാജ്യത്തിന്റെ രാജാവ് എന്നറിയപ്പെടും. ഞാൻ കാലാകാലങ്ങളായി സംശീകരിച്ചു വെച്ച ശബ്ദത്തിന്റെ ബീജുകൾ ആളുകളിൽ പ്രസരിപ്പിച്ച് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നോക്കിയാലോ?
5: ആദ്യം അവന്റെ താവളം അറിയണം.
4: ശബ്ദശാസ്ത്രത്തിൽ മാത്രമല്ല, ചാരവൃത്തിയിലും ഈ ശ്രവണൻ അഗ്രഗണ്യനാണ്.
6: രഘുരാമൻ,

0: 横山、横山。
1: カーシーウダプラバチェガンマランダバランヤ。イデネムンブンパレリウダワンネトネ。アバコノイカンカニタラヨダカテナバリチャ。アディチビカンカリネティラ。アデタウダムニンデダダ。カンカニタラヨニアリンノーラーカイティナ。シャブダンゴンド、ガンタンゴンド、スパーシングンドアリアデ。カンヌゴンドカンデ、アダアランダパレナ。アデサティマヤ、ニサティマ。ഞങ്ങൾ അംഗീകരിക്കും. നാദമണി മൂന്ന് മുട്ടുന്നതിന് മുമ്പ് അത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് നീ വെറുമൊരു അവിശ്വാസി.

0: എന്റെ മുന്നിൽ ഒരു മതിലാണ്. അതിന്റെ മറവ് കൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല.
1: മറവ്
2: എന്താണത്?
0: കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ, കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നു.
3: സേനാധിപ ഇല്ലാത്ത മറവിനെ കുറിച്ച് പറയുന്ന ഇവന്റെ നാവ് പിഴുതെറിയും.
0: വിജയന്ത മഹാരാജാവേ, കാഴ്ച എന്തെന്നറിയാത്ത അങ്ങയോട് മതിലിന്റെ മറവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാഴ്ചയുടെ മഹത്വം പാടി പണ്ടി താഴ്വരയിലെത്തിയ മഹാത്മാക്കൾക്ക് അന്ധരായ നിങ്ങൾ നൽകിയ ശിക്ഷ എനിക്കും തന്നുകൊള്ളൂ. പക്ഷേ ഒന്നുണ്ട്, ത്യാഗത്തിന്റെ കയ്പുനീർ കുടിച്ച് പൗർണമി വ്രതം നോറ്റ് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരൊന്നുണരട്ടെ. ഉണർന്നെഴുന്നേറ്റ് അവരെ താഴ്വരയിലെ ഗോത്രങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇടിച്ചു നിരത്തും.

0: ഇവിടെ ഗിരമ്പി വരുന്നു. പുറത്ത് കേൾക്കുന്നത് കാഴ്ച കിട്ടിയ ഒരു പുതിയ തലമുറയുടെ ആരവമാണ്. ആ കൊടുങ്കാറ്റിന്റെ കരുത്തിൽ തലമുറകളായി ആവർത്തിച്ചു വന്ന പഴയ വിശ്വാസങ്ങൾ തകിടം മറിയും.
1: വിജയന്റെ മഹാരാജാവേ, ഞങ്ങളുടെ രഘുരാമനെ വിട്ടുതരോ.
0: അങ്ങയുടെ പടയാളികളുടെ ആയുധങ്ങളും കൊട്ടാരത്തിന്റെ കവാടങ്ങളും അവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. മഹാരാജാവേ, ഇനിയെങ്കിലും അങ്ങ് എന്നെ വിശ്വസിക്കൂ. അങ്ങ് അനുവദിച്ചാൽ ഞാൻ അവരെ തടഞ്ഞു നിർത്താം. കാഴ്ചയുടെ മഹത്വം ഞാൻ അങ്ങേക്ക് തെളിയിച്ചു തരാം.
2: മന്ത്രി മുഖ്യ, വിലങ്ങഴിച്ചവനെ കവാടത്തിലെത്തിക്കും.

0: നിങ്ങളുടെ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കായി. ഈശ്വരൻ നിയോഗിച്ചവൻ
1: അങ്ങേ പീഡിപ്പിച്ച രാജാവിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ.
0: നിൽക്കൂ. രാജാവും നിങ്ങളെ പോലെ നിരപരാധിയാണ്. കാലാകാലങ്ങളിലായി ആവർത്തിച്ചു വന്ന തെറ്റുകളിലൂടെ സ്വയം തിരിച്ചറിവ് നഷ്ടപ്പെട്ടുപോയ ജനതയുടെ രാജാവ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവിന്റെ വെളിച്ചം നിങ്ങൾ തന്നെ നിറയ്ക്കണം.
2: അരുത്, തടുക്കരുത്. അന്ധതയുടെ മറവിൽ ദുഷ്ടനായി രാജാവ് ദുർഭരണം നടത്തുകയാണ്. നീ തന്ന കണ്ണുകളിലൂടെ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാറ, ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജാവിന്റെ രക്തമാണ്.
0: ഈ കൊലപരി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച തന്ന എന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തി.

0: പുറത്ത് കടന്നവർ കാത്തു നിൽക്കുന്നു. പോകുന്നില്ലേ?
1: ഇലാമാ പഴങ്ങൾ ആരാധനാദോഷങ്ങളാണ്. ഈ ലോകം അന്ധമാണ്. ദൈവമേ, എനിക്ക് ആരെയും കൊല്ലണ്ട. എനിക്ക് ആരോടും പകയില്ല. എനിക്ക് അവരെ തടയണം.
0: ഇത് ഗുരുകാരുണ്യമാണ്.
1: ഇനി അവനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. നേരം പുലരുന്നതിന് മുമ്പ് ക്യാമ്പിലെത്തണം.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ഗുരു. കഥാ സംവിധാനം രാജീവ് അഞ്ചൽ. തിരക്കഥ രാജേന്ദ്രബാബു. നിർമ്മാണം ജനസമ്മതി ക്രിയേഷൻസ്. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ഇളയരാജ. അഭിനേതാക്കൾ മോഹൻലാൽ, സുരേഷ് ഗോപി, മധുപാൽ, കാവേരി, സിത്താര, ശ്രീനിവാസൻ, നെടുമുടി വേണു, ശ്രീലക്ഷ്മി, ക്യാപ്റ്റൻ രാജു, കൊച്ചുപ്രേമൻ, ശങ്കർ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴമൂലം വൈകുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ചെങ്കൽപ്പെട്ടിലെ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷയ്ക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പരിശീലന ക്ലാസുകൾക്കായി ഇടത്തരക്കാരായ കുടുംബങ്ങൾ ചെലവഴിക്കുന്ന തുക ലാഭിക്കാൻ ഇതിലൂടെ കഴിയും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമലെ കർണേക്കാൻ നിർണയക്കിയായ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ് ഉത്തമ ടാലന്റ് ഹൈ ടീച്ചേഴ്സ് ഹൈ ഉൻ സംസാധനോ കോ ജോഡ് കർക്കെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനേ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനേ വാലേ ഹൈ.
0: പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി പിടികൂടാൻ സഹായിക്കുന്ന രഹസ്യവിവരങ്ങൾ കൈമാറാൻ ജനങ്ങൾക്കുണ്ടായ ധൈര്യമാണ് തൂഫാന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറയെ പൈതൃക നഗരിയാക്കി അത്തച്ചമയത്തിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തച്ചമയം എക്കാലത്തും മതസൌഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നൽകിയതെന്നും ഇത് കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: ഇതൊരു മതസൌഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ, നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ, ചെമ്പിൽ അരയൻ, കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു, ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. തൃപ്പൂണിത്തുറയെ നമുക്ക് പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം.
0: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ത്തോളം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. മാവേലി വേഷക്കാരുടെയും പുലികളി, തെയ്യം, വേലകളി, ചെണ്ടമേളം, കാവടിയാട്ടം തുടങ്ങിയ തനത് നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരത്തെ ആഘോഷത്തിലാഴ്ത്തി. ചരിത്രവും വർത്തമാനവും മതസൌഹാർദ്ദവും പ്രതിഫലിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. അത്തം നഗറിൽ നിന്നാരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററാണ് ഘോഷയാത്ര. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. മാലിന്യ സംസ്കരണം, തെരുവനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ നഗര സൌന്ദര്യവൽക്കരണത്തിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യു ജി സി നെറ്റ്, സി എസ് ഐ ആർ നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, പി എച്ച് ഡി പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഉത്തരസൂചികകൾ പരാതിയുള്ളവർ ഈ മാസം 18 വരെ യു ജി സി നെറ്റ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും എൻ ടി എ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ പ്രചരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരത്ത് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിൽ എം ആർ ബൈജു എം എൽ എ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ റാലിയുടെ ഭാഗമായി. സപ്ലൈകോ ഓണം ഫെയറിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സാധാരണക്കാരുടെ ഓണാഘോഷത്തിനോടുള്ള കരുതലാണ് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ വിപണിയിൽ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി 2026 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹകരണ മേഖലയുടെ വിപണി ഇടപെടലുകൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്തെ ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്താൻ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നത്. പൊതുഗതാഗതത്തേക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്ക് കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി 52 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കും.
0: ഡാർവിനിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 9 ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയയിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 4 രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 284 റൺസിന് പുറത്തായി. വിജയലക്ഷ്യമായ 57 റൺസ്, 1 മാത്രം നഷ്ടത്തിൽ ബംഗ്ലാദേശ് മറികടന്നു. ഗാലയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. ടോസ് നേടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ 2 288 റൺസ് എന്ന നിലയിലാണ്. എസ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം മാഗ്നസ് കാൾസന്. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെന്നിസ് ലസാവിക്കിനെ 2-0 എന്ന സ്കോറിനാണ് കാൾസൺ പരാജയപ്പെടുത്തിയത്. തുടർച്ചയായി രണ്ടാം തവണയാണ് കാൾസൺ എസ്പോർട്സ് കിരീടം സ്വന്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. 4 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് നിലവിൽ സംഭവസ്ഥലത്തുള്ളത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെയാണ് പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഈ മാസം 24 വീണ്ടും തുറക്കും. താമരശ്ശേരി അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഹാരത്തിനായി എം എൽ എമാർ പരിശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് 16 തട്ടകത്തിലാണ്. 1886 ആഗസ്റ്റ് 16, മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്ന അറിവ് മാത്രമാണ് യഥാർത്ഥ അറിവ്, മറ്റെല്ലാം തന്നെ അറിവിൻ്റെ നിഷേധമാണ് എന്ന് ആധുനിക ഭാരതത്തെ പഠിപ്പിച്ച ആത്മീയ ഗുരുദേവൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ അന്തരിച്ചിരിക്കുന്നു. 1913 ആഗസ്റ്റ് 16, ഇസ്രായേലിൻ്റെ 6 പ്രധാനമന്ത്രിയും നോബൽ സമ്മാന ജേതാവുമായ മെനാച്ചം ബെഗിൻ പോളണ്ടിലെ ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് നഗരത്തിൽ ദേ ജന്മം കൊണ്ടിരിക്കുന്നു. 1960 ആഗസ്റ്റ് 16 സൈപ്രസ് റിപ്പബ്ലിക്കായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി 2ാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ വിശദമായി. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളെ ആദരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം. ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സംഭാവന നൽകാൻ സ്ത്രീകൾക്ക് അവസരം നൽകണമെന്നും ഡൽഹി ചുവപ്പുകോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരീക്ഷാ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ അറിയിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനോടും പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേലുമായുള്ള സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജെറുസലേമിലെ കോട്സ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ഇസ്രായേൽ സൌഹൃദ പാലം ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അലങ്കൃതമായി. ഇതിന്റെ ദൃശ്യം ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമമായ എക്സിൽ പങ്കിട്ടു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉറച്ച പ്രതീകമാണ് ഇത് തെളിയിക്കുന്നതെന്ന് എംബസി അറിയിച്ചു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേ പരിപാടി സമാപിച്ചു. ഇതാദ്യമായാണ് വിവിധ സമയ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരമൊരു സംരംഭം സംഘടിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ആരംഭിച്ച സൂര്യപഥ് തിരംഗ റിലേ ലോകമെമ്പാടും ഇന്ത്യൻ ദേശീയ പതാകയുടെ ചൈതന്യം പകർന്നു നൽകി. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെയും റിലേ അടയാളപ്പെടുത്തി. 54 രാജ്യങ്ങളിലൂടെയാണ് സൂര്യപഥ് തിരംഗ റിലേ.

0: പുഷ്പാർച്ചന നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവരും വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 2015 രാജ്യം ഭാരത രത്ന പുരസ്കാരം നൽകി ആദരിച്ച വാജ്പേയി 2018 ഓഗസ്റ്റ് 16 വിടവാങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗാർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിതരായ 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. യോഗത്തിന് മുന്നോടിയായി പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പിന്റെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക UGC നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാവുന്നതാണ്. ഓരോ ചോദ്യത്തിനും 200 രൂപ പ്രോസസിംഗ് ഫീസ് ബാധകമായിരിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയ അത്തം നഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. ചലച്ചിത്ര താരം ജഗദീഷ് വിശിഷ്ട അതിഥിയായി. 2,000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2nd ദിവസത്തെ കളി മഴമൂലം വൈകുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ 1st ദിവസം കളി നിർത്തുമ്പോൾ 2 288 റൺസ് എന്ന നിലയിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് നാളെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 2009 പതിപ്പിന് ശേഷം ഇന്ത്യ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് 2nd തവണയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം 23 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യൻ PV സിന്ധു ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. ജപ്പാൻ ഓപ്പൺ നേടിയതിനു ശേഷം 6th ലോക ചാമ്പ്യൻഷിപ്പ് മെഡലാണ് PV സിന്ധു ലക്ഷ്യമിടുന്നത്. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. യുവതാരം ആയുഷ് ഷെട്ടി, പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി, വനിതാ ഡബിൾസ് സഖ്യമായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് എന്നിവരും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ്. ലോക ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ ഇതുവരെ മെഡൽ നേടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തുടർച്ചയായി 2nd തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെനിസ് ലസാവകിനെ 2-0 എന്ന സ്കോറിന് കാൾസൺ പരാജയപ്പെടുത്തി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. രാജ്യത്തെ ചെറുകിട നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി നിയമങ്ങൾ 2026 പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഈ പദ്ധതി പ്രകാരം ചെറുകിട നികുതിദായകർക്ക് അവരുടെ വിദേശ ആസ്തികൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ വർഷം December 31. ഈ തീയതിക്ക് ശേഷം വെളിപ്പെടുത്തലുകൾ സമർപ്പിക്കാൻ കഴിയില്ല. 2026 ധനകാര്യ നിയമത്തിന്റെ 4 അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്ന ഒറ്റത്തവണ സ്വമേധയാ വെളിപ്പെടുത്തൽ പദ്ധതി പ്രകാരമാണ് നടപടി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീരാമകൃഷ്ണൻ മതത്തെ വെറും വിശ്വാസമാക്കി മാത്രമല്ല സേവനത്തിനും മനുഷ്യക്ഷേമത്തിനുമുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷയിൽ പ്രളയം തുടരുന്നു.

തരാണി നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജാജ്പൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഭദ്രക് ജില്ലയിൽ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതിനിടെ സലാണ്ടി, ഗൻഗുട്ടി, കൊച്ചില നദികളിൽ ജലനിരപ്പ് ഉയർന്നുവരുന്നത് ഭദ്രകിൽ വെള്ളപ്പൊക്ക ഭീഷണി വർദ്ധിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി 2ാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം PJ ജയചന്ദ്രൻ.

കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ഗുരുവായൂർ കേശവൻ, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ ഇനി സ്വാമി അയ്യപ്പൻ, ബയോസ്കോപ്പിൽ ഇനി സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

വനദേവത എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

അനാവരണം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം മോഹിനിയാട്ടം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും പി ലീലയും.

ബയോസ്കോപ്പിലിനി ONV കുറിപ്പ് രചന നിർവഹിച്ച് സലീൽ ചൗധരി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം മദനോത്സവം. ആലാപനം S. ജാനകി.

ചിത്രം കായലും കയറും. രചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ വി മഹാദേവൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം, സർപ്പം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം, കെ ജെ യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും സംഘവും.

ബയോസ്കോപ്പിലിനി കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനം.

0: ധരുണാ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: തമ്പുരാട്ടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ആ കുറ്റപ്പെടുത്തൽ തന്നെ ഒരു ചെറിയ സുഖമായിട്ട് കഴുകൊണ്ടയാൽ പറഞ്ഞു, പൊന്നു തമ്പുരാട്ടി, ആറുമാസമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി 4 മാസം ഉണ്ടല്ലോ.

തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്നു വച്ച വരുന്നു എന്നറിയാൻ പാടില്ലാത്ത തമ്പുരാട്ടി. വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയി. തിരികെ പോകുമ്പോൾ ശില്പി അവരെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് പാടി. ആ നാട്ടിലെ കൃഷിക്കാർ പാടാറുള്ള ഒരു പഴഞ്ചൽ പാട്ടിലെ ഈരടി പാടി. പ്രേമ

പ്രേമിക്കാനില്ലാത്തവൻ കഴുത, അഭിവൃദ്ധിക്ക് ആഗ്രഹമില്ലാത്തവൻ കളിമണ്ണ്. ഈ അർത്ഥം വരുന്ന പാട്ട്. എടാ, പ്രേമിക്കാനില്ലാത്തവൻ കഴുതയോ കുതിരയോ എന്തോ ആയിക്കോട്ടെ, ഈ പാവപ്പെട്ട സ്ത്രീ എന്ത് വേണം? പ്രേമിക്കാനില്ലാത്തവൻ ഗന്ധർവം, അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ ശുദ്ധമാം കളിമണ്ണും. പാടി പാടി പിന്നെയും മാസങ്ങൾ വീണ്ടും രണ്ട് കഴിഞ്ഞു. 6-2-8 മസ്ജിദിന്റെ ഭാസുരകുംഭം താങ്ങും ഗോപുരം പൊങ്ങുന്നില്ല. തമ്പുരാട്ടി വീണ്ടും വന്നു. ഏ ശില്പി, ഇവിടെ വരൂ. 2 മാസം മുമ്പ് സംസാരിച്ചപ്പോ എന്താ പറഞ്ഞത്? ഒക്കെയും ശരിയാവും. 2 മാസം കഴിഞ്ഞു, എന്താ ഇവിടെ ശരിയായത്? ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ അലസത എനിക്ക് ദുസ്സഹമാണ്. എന്റെ ഭർത്താവ് വരുന്നതിന് തലേ ദിവസമെങ്കിലും പള്ളിബന്ധത്തിന്റെ പണി പൂർത്തിയായില്ലെങ്കിൽ. പൊന്നു തമ്പുരാട്ടി, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്,

0: ഖുർആൻ വാക്യം അധിയമന്റെ തമ്പുരാട്ടി ജീവിതം നമ്മൾ എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു, ഇതിനിടയ്ക്ക് ഒരു നിമിഷം, അതാണ് ജീവിതം. അല്പം ക്ഷമിക്കൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ. എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന്റെ തലേ ദിവസമെങ്കിലും ഇത് പൂർത്തിയായില്ലെങ്കിൽ, തമ്പുരാട്ടി തിരികെ പോയി. അപ്പോഴും അവൻ പാടി, പ്രേമിക്കാനില്ലാത്തവൻ നാലഞ്ച് ദിവസം കഴിഞ്ഞ് തമ്പുരാട്ടി കുറക്കമല്ലല്ലോ, അവർ വീണ്ടും വന്നു. ശില്പി, എനിക്കിന്ന് രണ്ടിലൊന്നറിയണം, ഒറ്റ വാക്കിൽ സമാധാനം പറയണം. നിങ്ങൾ സമ്മതിച്ച സമയത്തിനുള്ളിലല്ല എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന്റെ തലേ ദിവസം, രണ്ടു മാസം കൂടി ഞാൻ അനുവദിക്കുകയാണ്. അന്നെങ്കിലും ഇത് പൂർത്തിയാകുമോ ഇല്ലയോ, ഒറ്റ വാക്കിൽ സമാധാനം കേൾക്കണം. ഒരു തമ്പുരാട്ടി, അടിയിലൊരു കാര്യം ഉണർത്തിക്കാനുള്ളൂ. ആ കേൾക്കട്ടെ, മാസം എട്ട് കഴിഞ്ഞു, അപ്പോഴാണ് ഉണർത്തിക്കാനുള്ളൂ. എന്താണ് തമ്പുരാട്ടി? ഈ പള്ളിമന്ദിരത്തിന്റെ പണി പണി ഇത് പൂർത്തിയാവില്ലേ തമ്പുരാട്ടി? എടാ ദ്രോഹി, നിനക്ക് നേരത്തെ പറയാമായിരുന്നത്? എല്ലാം താറുമാറൊക്കെ കൊടുക്കൊണ്ടിട്ടു മാസം എട്ട് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ അറിഞ്ഞു, ഇപ്പൊ പൂർത്തിയാവില്ല. ആരവിടെ? ഒരു കഴുത്ത് വെട്ടി കഴിഞ്ഞു. ഊരിപ്പിടിച്ച വാളുമായി രാജകങ്കരന്മാർ ശില്പിയെ വളഞ്ഞു. ആ വാൾമുനകൾ അവരെ വലയിച്ചു നിൽക്കുന്നു. അയ്യോ അയ്യോ, തമ്പുരാട്ടി, തമ്പുരാട്ടി, പൂർത്തിയാവും, പൂർത്തിയാവും, പൂർത്തിയാവും.
1: വാളെല്ലാം പുറയിൽ പോയി വീണു, പൂർത്തിയാവും
0: തമ്പുരാട്ടി, പൂർത്തിയാവും. പക്ഷേ എന്തോന്ന്, പക്ഷേ അടിയന്റെ മനസ്സിൽ എന്താ? മനസ്സിൽ അടിയന്റെ പഴയ മനസ്സിൽ എന്താ? നിന്റെ പഴയ മനസ്സിൽ തമ്പുരാട്ടി, ഇവരൊക്കെ അങ്ങ് പോകാൻ പറഞ്ഞു. തമ്പുരാട്ടി, വടിയും തടിയാണ് നിൽക്കുന്നവരൊക്കെ ദൂരെ പോയി. ശില്പിയും തമ്പുരാട്ടിയും മാത്രമായി രംഗത്ത്. അവൻ അടുത്തിയെന്ന് പറഞ്ഞു, പൊന്നു തമ്പുരാട്ടി, ഈ പള്ളിമന്ദിരത്തിന്റെ പണി ആരംഭിച്ച ദിവസം മുതൽ, അവിടുത്തെ കണ്ട നിമിഷം മുതൽ, അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം അങ്ങനെ പത്തി വിടർത്തിയാടുകയാണ്. ആ പത്തി താഴ്മരിക്കും ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവുന്നു. തമ്പുരാട്ടി, പൂർത്തിയാവില്ല. ഓമർ, എനിക്ക് മനസ്സിലാവുന്നില്ല, തെളിച്ചു പറയൂ. പൊന്നു തമ്പുരാട്ടിയും

0: ദീപികനും പിന്നോടെ നിന്നില്ല. അസ്ത്രം തുടർത്തുവിട്ട് വേഗത്തിൽ കൊട്ടാരക്കെട്ടിലെത്തി സപ്രപഞ്ചത്ത് വീണു. ഇങ്ങിപ്പൊട്ടി കരയുന്നു. അവളൊരു വല്ലാത്ത വെട്ടിൽ വീണിരിക്കുന്നു. ഒരു വലിയ ആപത്ത് ചാടിയിരിക്കുന്നു. ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പള്ളിമന്ത്രത്തിന് പണി തുടങ്ങി. ഇപ്പൊ കേൾക്കുന്നത് പൂർത്തിയാവണമെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കണം അത്രേ. വേണ്ട, ഈ പള്ളി എനിക്ക് ആവശ്യമില്ല. അവനെ കഴുത്തുവട്ടി കളയും. വീണ്ടും രാജകിങ്കന്മാർ പാഞ്ഞതോടെ പിടികൂടി ശില്പിയെ കൊണ്ടുപോയി വെലിക്കല്ലെ കൂടി പൊളിച്ചിരുത്തി. അവന്റെ കഴുത്തടി നിന്ന് മുടിയൊക്കെ ഒതുക്കെ നഗ്നമായ കഴുത്തിൽ വെട്ടിത്തിളങ്ങുന്ന വാൾ. അയ്യോ, അരുത് അരുത്, കൊല്ലരുത് കൊല്ലരുത്. അവൻ വിചാരിച്ചാൽ ഇത് പൂർത്തിയാവും. അവനെ കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ. പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പള്ളിമന്ദിരം ഈ രാജ്യത്ത് ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു സ്മാരകമായിരിക്കും. ഇത് പൂർത്തിയാക്കണം. അവൻ വിചാരിച്ചാൽ പൂർത്തിയാവും.
1: വിചാരിച്ചാൽ പൂർത്തിയാകും. അവൻ പറയുന്ന അവനെ കൊണ്ട് വിചാരിപ്പിക്കണമെന്നാണ്. അവനിപ്പോഴും ആ പാട്ട് പാടിയിരിക്കുകയാണ്.
2: പ്രേമിക്കാനില്ലാത്തവൻ ഗർഭം അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ.
0: പാടിപ്പാടി സമയം കളയുന്നു. തമ്പുരാട്ടിക്ക് ഉറക്കമില്ല.

പിളറി വെളുത്ത മുഖവുമായി വീണ്ടും തമ്പുരാട്ടി ശില്പിയുടെ മുമ്പിൽ വന്നു. ഓമറേ, നിങ്ങൾ ഏറ്റ ജോലി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല.

0: ഇടപെടട്ടെ.
1: ഈ പള്ളി മന്ദിരം പൂർത്തിയായാൽ ഞങ്ങളുടെ പേര് മാത്രമല്ല ഈ രാജ്യത്ത് അനശ്വരമാകാൻ പോകുന്നത്. ഓമറേ, സമർഖണ്ഡിൽ നിൻ പുണ്യനാമമെന്നും പുകഴ്ത്തപ്പെടട്ടെ. ഒന്നു നീ കരിഞ്ഞിടണമെന്നിൽ പൊന്നും രത്നവും ഇനിയും നൽകാം. റാണിയുടെ കവിത്തത്തിലൂടെ കണ്ണീരൊഴുകി. അവനെ കണ്ണുനീര് കാണാൻ നിൽക്കണോ? അവനെ കവിത്തത്തിൽ പിന്നെ ഉറ്റുനോക്കി. ആ നോട്ടം കാണാൻ കരുത്തില്ലാതെ ബിബി തിരിയപ്പോയി ചെന്ന് സപ്രപഞ്ചത്തിൽ വീഴും. ഭർത്താവ് വരാൻ ഇനി അധിക നാളില്ല. തമ്പുരാട്ടി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുകൊണ്ട് കാര്യമൊന്നും നടക്കില്ല. അന്തപുര സ്ത്രീകൾ ഉപദേശിക്കുന്നു, അവനെ കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തിയാക്കുന്നു. കാര്യങ്ങളൊക്കെ സമ്മാനമൊക്കെ പ്രതിഫലമൊക്കെ അദ്ദേഹം വന്നിട്ടല്ലേ. തമ്പുരാട്ടി, അവനെ പ്രലോഭിപ്പിച്ച് നമുക്ക് കാര്യം നേടണം. ഒന്ന് ആടിക്കുഴഞ്ഞൊക്കെ സംസാരിച്ചു നോക്ക്. സാധാരണ ഇന്ന് വിളിക്കുന്ന പോലെ ഓമർ എന്ന് ഗൗരവത്തിൽ വിളിക്കരുത്. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലേ? അങ്ങനെയൊക്കെ സംസാരിച്ചു നോക്ക്. നിശ്ചയമായിട്ടും അവർ പണി പൂർത്തിയാക്കും. ചെല്ലു തമ്പുരാട്ടി. ശരിയാണ്, അതൊരു ബുദ്ധിയാണ്. അതാണ് വിന്നയും ശിൽപ്പിട മുമ്പിൽ വന്നു. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലേ? പൊന്നു തമ്പുരാട്ടി, എങ്ങനെ പറയുന്നത്? അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം, പിന്നെ പരിശുദ്ധ പ്രേമം. നിങ്ങൾ കള്ളനാണ്. എനിക്ക് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ലോ, എനിക്ക് വേണ്ടി ഈ പള്ളിയൊന്ന് പൂർത്തിയാക്കി തരൂ. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പൊന്നു തമ്പുരാട്ടി, എന്റെ കുറ്റമല്ല, കണ്ടില്ലേ? 1500 എണ്ണം വെറുതെ നിൽക്കുന്ന തൊഴിലാളികൾ. ഏയ്, കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ നെല്ലുക വേഗം. കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ നെല്ലുക വേഗം. തമ്പുരാട്ടി പരിസരമെല്ലാം മറന്ന് ആ പണിയിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ തമ്പുരാട്ടിയുടെ കവിൾത്തട്ടി നോക്കി പിന്നെയും പറഞ്ഞു,

0: നമ്പുരാട്ടി കാര്യമൊക്കെ കാര്യം തന്നെ. ആ കവിൾത്തട്ടിൽ എന്റെ പ്രേമത്തിന്റെ മുദ്ര ചാർത്തുന്ന മുഹൂർത്തം വരെ രംഗമൊക്കെ ഒരു റാണി ബീബി ഖാൻ്റെ പിന്നെ നിന്നില്ല. അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഇത് പൂർത്തിയാക്കില്ല. അവർ പിന്നെയും സപ്രപഞ്ചത്തിൽ വീട് കരയുന്നു. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി ബീബി ഖാൻ ഉന്തമ്പുരാട്ടി കണ്ണുനീരുകൊണ്ട് നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. അദ്ദേഹം വരാൻ ഇനി വളരെ കുറച്ച് ആഴ്ചകളെ ഉള്ളൂ. അതിനു മുമ്പ് നമുക്കിത് പൂർത്തിയാക്കിക്കണം. അവനോട് സംസാരിച്ചു നോക്ക്.
1: സംസാരിച്ചല്ലോ, നിങ്ങൾ പറയുന്ന പോലെയല്ലേ ഞാൻ സംസാരിച്ചത്.
0: പോരാട്ടി ഇത്തിരി അണിഞ്ഞൊരുക്കൊക്കെ ചെന്ന് ആടിക്കുഴഞ്ഞ് സംസാരിച്ചു നോക്ക്. ആ സ്ത്രീകൾ അവളെ അണിയിക്കുന്നു. ഒരു റാണിക്ക് അണിയാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം അണിയിച്ച് അവളെ മുമ്പോട്ട് നയിക്കുന്നു. ശില്പി ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലേ?
1: തമ്പുരാട്ടി അങ്ങനെ പറയരുത്. അടിയന്റെ മനസ്സിൽ
0: നിങ്ങൾ വെറുതെ പറയല്ലേ മനസ്സിലെന്ന്. നിങ്ങൾ അത് തെളിയിച്ചിട്ടില്ല.
1: എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം തെളിയിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഇതൊന്ന് പൂർത്തിയാക്കി തരൂ.
0: എന്താ നിങ്ങൾക്ക് ആവശ്യം?

ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. വിശ്വാമിത്രന് തപസ്സിളക്കാൻ മേനകയ്ക്ക് കഴിഞ്ഞു. ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. റാണി ബീബിക്കന്നു ആടിക്കൊഴിഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടും അവൻ ആദ്യം പറഞ്ഞെടുത്ത് അവിടെ തന്നെ നിൽക്കുന്നു, നെല്ലട മാറ്റമില്ല, വേണ്ട എനിക്ക് പള്ളിമന്ദിരം ആവശ്യമില്ല. റാണി തീരുമാനിച്ചു അതങ്ങനെ താറുമാറായി കിടക്കട്ടെ, അദ്ദേഹം ഒന്ന് കാണട്ടെ, അതിന് സമ്മാനം ഒന്നിനെ മേടിച്ചു കെട്ടട്ടെ, എനിക്ക് പള്ളിമന്ദിരം ആവശ്യമില്ല, ഇവിടെ കിടക്കട്ടെ.

0: ഈ പള്ളി പണിയുന്നത്? പത്ത് പന്ത്രണ്ട് മാസം കൊണ്ട് അങ്ങ് പണി തന്നെ പണി തന്നെ, ഇത് പൂർത്തിയാവത്തില്ലടാ. ഏതവനാടാ ഇതിന്റെ ശില്പി?
1: ഏയ്, ഇത് ശില്പിയുടെ കുറ്റമല്ലെന്നേ. ഈ പള്ളി മന്ദിരത്തിനുള്ളില് ഒരു ഗുഹാമാർഗം പണിയുന്നുണ്ട്. അതെ, 200 മൈൽ ദൂരെ കിടക്കുന്ന താഷ്കന്റ് പട്ടണം വരെ പോകുന്ന ഒരു ഗുഹാമാർഗം പണിഞ്ഞോണ്ടിരിക്കുന്നു. അതിന്റെ പണി നടക്കുക, അതല്ലേ മുകളിലോട്ടുള്ള പണി കാണാത്തത്? കുഞ്ഞുങ്ങളെ, അതൊന്നും അല്ല കാര്യം. ഈ പള്ളി പൂർത്തിയായാല് ഒരു പള്ളി തന്നെ ആയിരിക്കും. പിന്നെ പള്ളി പൂർത്തിയായ പള്ളിക്കൂടെ വായിക്കൂ. അതല്ലടാ കൊച്ചുങ്ങളെ, ഇതിന്റെ മുകളിൽ കയറുന്ന ഈ ചൊവ്വ് നോക്കിയാൽ തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, മദീനവും കാണാം. തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, മദീനവും കാണാം. ജനങ്ങൾ അവരവരുടെ സരസ്വതി വിലാസം അനുസരിച്ച് പള്ളി പൂർത്തിയാവത്തിന്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. ബീബിക്കണ്ണും സപ്രപഞ്ചത്തിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീർ തുടച്ചു. അവൾ ആലോചിച്ചു, ശില്പി എന്താണ് ആവശ്യപ്പെടുന്നത്? 1000 ആണ്ടുകൾ കഴിഞ്ഞാലും ഈ രാജ്യത്തിന് അത്ഭുതമായി ശേഷിക്കാൻ പോകുന്ന ഈ ദേവാലയം പൂർത്തിയാക്കുന്നതിന് അവൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്താണ്? പൊന്നും പണ്ടവും രത്നവും രാജഭണ്ഡാരവും ശില്പി മുഖ്യ പദവി പോലും അവന് വേണ്ട. അവൻ ആവശ്യപ്പെടുന്നത് ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം എന്റെ നശിച്ച ജീവിതത്തിൽ നിന്ന്, ഒരു നശിച്ച നിമിഷം. ആ നിമിഷം ഞാൻ അവന് വലിച്ചെറിഞ്ഞു കൊടുത്താൽ അടുത്ത നിമിഷം പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവും. ഇല്ലെങ്കിൽ എല്ലാം താറുമാറായി കിടക്കും. അയ്യോ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഭർത്താവ് വന്നത് കണ്ടാൽ താറുമാറായി കിടക്കുന്ന പള്ളിമന്ദിരത്തിന്റെ ഓരോ കല്ലിനും 1000 കഥ പറയാനുണ്ടാവും. ഇല്ലാത്ത കഥകൾ. എന്റെ ജീവിതം അവസാനിക്കും, എന്റെ ദാമ്പത്യം അതുപോലെ അതോടെ തകരും. എനിക്ക് പള്ളിമന്ദിരം പൂർത്തിയാക്കണം. ഒരൊറ്റ നിമിഷം അവനെ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. ആ നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതും. അത്ര തന്നെ. ആരവിടെ ഉത്തരവ്? നിങ്ങൾ ചെന്ന് ആ ശില്പിയോട് പറയൂ. എന്താ തമ്പുരാട്ടി? ആ ശില്പിയോട് പറയൂ, ഓമറോട് പറയൂ. എന്താ തമ്പുരാട്ടി? അയാൾ ഇവിടെ. വേണ്ട വേണ്ട, പോകൻ പോകൻ, നിങ്ങൾ പിശാചുക്കൾ.
2: ഞങ്ങൾ പിശാചുക്കളുമായോ?
0: ആരവിടെ ഉത്തരവ്? കിങ്കരന്മാർ ഓടി വന്നു. എന്താ തമ്പുരാട്ടി? ചെന്ന് പറഞ്ഞില്ലേ?
2: തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല.
0: ചെന്ന് പറയൂ, ശില്പിയോട് പറയൂ, അയാൾ ഇവിടെ ഈ പള്ളിയറയിൽ. വേണ്ട വേണ്ട, പോലും നിങ്ങൾ പിശാചിക്കൾ.
3: തമ്പുരാട്ടി ഉന്മാദാവസ്ഥയിലാണ്.
0: ആരവിടെ?
2: കിങ്കരന്മാർ പിന്നെ ഓടിയെത്തി.
0: ഉത്തരവ്? പറഞ്ഞില്ലേ ശില്പിയോട്? ഞാൻ പറഞ്ഞില്ലേ
2: തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല.
0: ഓമർ ഇവിടെ ഈ പള്ളിയറയിൽ വന്നെത്തിക്കൊള്ള പറയൂ.
2: അവർ ചെന്ന് വാതിൽ മുട്ടി. ശില്പി ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. റാണി ബീബിഖാൻ വന്ന് ചിത്രം വരച്ച് കണ്ടു സുഖിച്ചിരിക്കുകയാണ്. പെട്ടെന്നാൽ ചിത്രം എടുത്ത് തിരിച്ചു പിടിച്ചു. വന്ന് വാതിൽ തുറന്നു. എന്താ കൽപ്പന?
0: റാണി ബീബിഖാനും കൽപ്പന അയക്കുന്നു, ഓമർ ഉടനെ പള്ളിയറയിൽ എത്തിക്കൊള്ളാൻ.

0: പാഞ്ഞു ചെന്ന മനുഷ്യൻ രണ്ടാമത്തെ നിലയിലെത്തിയപ്പോൾ ഒന്നറച്ചു.
1: കഴുത്തിന് വല്ല കുഴപ്പം പറ്റുമോ?
0: വരുന്ന വരട്ടെ.

അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. റാണി ബീബിഖന്നും വാതിപ്പടി നിൽക്കുകയാണ്. കവിൾ തട്ടുമറയും പൊക്കി പുത്തൻ പ്രതിമാശില്പം പോലെ ആ ശില്പിക്ക് എങ്ങനെ തോന്നി? വെള്ളക്കല്ല് കടഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന പ്രതിമ പോലെ നിൽക്കുന്ന തമ്പുരാട്ടി പ്രതിമ.

0: ഓമനാൾ നടകൊണ്ടാൾ ചിന്തയിൽ പതിക്കാനുള്ള പള്ളിയുമായി. അടുത്ത നിമിഷം അവിടെ ചിന്താമണ്ഡലത്തിൽ ഓടിയെത്തത് ആ പള്ളിമന്ദിരത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിമിഷം അവൾ ജീവിച്ചിരുന്നില്ല എന്നർത്ഥം. ഒരു പുനർജന്മമാണ്. തിരികെ പോകുമ്പോ ആ കണ്ണാടിയിൽ അവളും നോക്കിപ്പോയി. കവിളിൽ എന്താ, എന്റെ കവിളിൽ എന്താ ഒരു അടയാളം? ശ്രമിക്കുന്നു. കനകാംഗുലികളാൽ കഠിനം മർദ്ദിച്ചിട്ടും പരിനീരിനാൽ അലം കഴുകി തുടച്ചിട്ടും കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന, കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന. തലചുറ്റി തലചുറ്റി അവൾ ചെന്ന് ആ കട്ടിലിൽ വീണുപോയി. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി. പൊന്നുതമ്പുരാട്ടി ചതിച്ചല്ലോ, എന്താ ഈ കവിളിക്കാണെന്ന് അടയാളം? ഇനി പള്ളി മതിരി വരെ സ്വർഗം തന്നെ കിട്ടിയാലതാ. ഭർത്താവ് വരുമ്പോൾ പൊന്നുതമ്പുരാട്ടി. തമ്പുരാട്ടി അത് കേൾക്കുന്നില്ല, അവൾക്ക് ബോധമില്ല. എന്തൊരു ഉജ്വലവീരചുംബനം, എന്തൊരാത്മേയകുംഭനം, എന്തൊരു ഉൾക്കടരാഗ വൈദ്യുതി, എന്തു വൈകാരികാഹുതി.
1: പെട്ടെന്ന് ആ സ്ത്രീകൾ തമ്പുരാട്ടിയുടെ കവിൾത്തടം മറച്ചു.
0: അന്തപുരത്തിന്റെ വാതിലുകൾ ബന്ധിച്ചു. ഒരു വല്ലാത്ത നിശബ്ദത, ശ്വാസം മുട്ടിക്കുന്ന മൂകത അന്തപുരത്തെ വലയം ചെയ്തു നിൽക്കുന്നു. പൊട്ടിച്ചിരികളില്ല, വീണാവാദനമില്ല, സംഗീതമില്ല. നമുക്ക് അങ്ങോട്ട് പോയി കളയാം. ആ പള്ളിമന്ദിരം പണി നിർത്ത്. ശില്പി വാക്കുപാലിച്ചെന്നറിയണമല്ലോ. ഓമർ ഞാൻ ഓടി നടക്കുന്നു, ഉത്സാഹത്തോടെ ഓടി നടന്ന് എല്ലാറ്റും നിർദ്ദേശം കൊടുക്കുന്നു. ലോകത്തുള്ള ഉത്സാഹമെല്ലാം അവിടെ ഓടിയെത്തിയിരിക്കുന്നു. ഓമർ വിളിച്ചു പറയുന്നു.

മതി, അവിടെ നിർത്ത. ഇങ്ങ് തരൂ, ആ ബ്രഷൊക്കെ ഇങ്ങ് തരൂ. ഓവർ ഓടിച്ചൊന്ന് ബ്രഷ് പിടിച്ചു മേടിച്ചു. അവസാനത്തെ മിനുക്കണിയിൽ ഏർപ്പെടുന്നു. ചന്ദ്രക്കലയും നക്ഷത്രവും അയാൾ തന്നെ പെയിന്റ് തോറും. പെയിന്റ് ചെയ്ത് തീർത്തു. ബ്രഷ് വലിച്ചെറിഞ്ഞിട്ട് അയാൾ പറയുന്നു, ഓമർ ആരംഭിച്ച പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. ചുറ്റു നിൽക്കുന്ന ഈ മറകളെല്ലാം അഴിച്ചു താഴ്ത്തിട്ടോളൂ. മറകളെല്ലാം അഴിഞ്ഞ് കാറ്റിൽ പാറിപ്പാറിപ്പോകുന്നു. ഇതവരുടെ സ്വർഗീയ സൗധം. നീലാകാശത്തിൽ വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത മനോഹരമായ ഒരു കവിതയുടെ ഉദാത്തമായ പ്രതിരൂപം ഉയർന്നു വന്നിരിക്കുന്നു. ഈ അത്ഭുത സൗധം കാണാൻ ലോകത്തെമ്പാടുമുള്ള സൗന്ദര്യ ആരാധകന്മാർ സമർക്കണിലേക്ക് പ്രവഹിക്കുന്നു. പക്ഷേ ഒരാൾ മാത്രം പുറത്തു വന്നില്ല, ബീബിഖന്നു മാത്രം പുറത്തു വന്നില്ല. ദിവസവും വന്ന് എന്തായി എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ട് തമ്പുരാട്ടി പള്ളിമന്ദിരം പൂർത്തിയായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ പള്ളിമന്ദിരത്തിന്റെ നിഴലിൽ നിന്ന് കൊട്ടാരക്കെട്ടിന്റെ പടിക്കൽ പാടു കിടന്നിട്ടും റാണി ബീബിഖന്നും പുറത്തേക്ക് വന്നില്ല. എന്ത് സംഭവിച്ചോ? മരിച്ചുപോയോ? ജീവിച്ചതെങ്കിൽ എഴഞ്ഞെങ്കിലും വരുമായിരുന്നു. എങ്ങനെ അറിയാനാണ്? അന്തപുരത്തിൽ രഹസ്യമല്ലേ? അങ്ങാടിയിൽ പാട്ടായി തുടങ്ങിയിരിക്കുന്നു.

ആ സപ്രപഞ്ചത്തിൽ കൊടുങ്ങൈ കുത്തി കിടക്കുന്ന പുരാട്ടി, കവിളി വീണുപോയ പാട്, കവിളിലല്ല തന്റെ ജീവിതത്തിൽ വീണുപോയ കറുത്ത പുള്ളി, കണ്ണുനീരുകൊണ്ട് പശ്ചാത്താപ ബോധത്തിന്റെ അശ്രുധാരയാൽ പവിത്രമാക്കിക്കൊണ്ട്

ஒரு தோசம் ஆ கண்ணாடி வலிச்சு நிறுவனம் அது பித்தியில் அடிச்சு பொட்டிச்சு பழங்கு மணி போல தாழ் விடும் பீபகன் வருத தோடுனு ஐயோ பெண்ணாட்டி அந்த பிரஸ்தைகள் பின்னாலே அவிவேகம் ஒன்று காணிக்கிறது அவருக்கு வாத்து தொடர்ந்து தம்பிராட்டி நீங்கள் கேட்குறதில்லே தூரே ஒரு ஆரவம் கேட்குறதில்லே എന്റെ ഭർത്താവ് തിരിച്ചു വരവാണ് എന്റെ ഭർത്താവ് തിരിച്ചു വരുന്ന ദിവസം എന്നാണ് ഒരു വർഷം നികേണ്ട ദിവസം എന്നാണ് കണ്ടില്ലേ ആ കുന്നുകൾക്കപ്പുറത്ത് പൊടി വന്നത് എന്റെ ഭർത്താവിന്റെ തിരിച്ചു വരവ് തിമൂർ മന്നൻ അനുചരന്മാരുമായി പാഞ്ഞു വരുന്നു കുന്നിന്റെ മുകളിൽ കുതിരപ്പെട്ട ആളെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു വെള്ള കുതിരപ്പുറത്ത് തലയക്കെട്ട് കണ്ടിരിക്കുന്നു തിമൂർ മന്നൻ അദ്ദേഹം പെട്ടെന്ന് കൈ ഉയർത്തി സമർഖണ്ഡിന്റെ ഹൃദയഭാഗത്ത് ഒരു പള്ളി മന്ദിരം ഉയർന്നിരിക്കുന്നു എന്നോട് ചോദിക്കാതെ ആരാണ് ഈ പള്ളി മന്ദിരം ഇവിടെ പടുത്തുയർത്തിയത് മറ്റാർക്കും അതിന് അനുവാദമില്ല അവളായിരിക്കും റാണി ബീബിഖണ്ഡു എനിക്ക് വേണ്ടി പണിയിച്ചായിരിക്കാം എന്നെ അറിയിക്കാതെ ശരി പിന്നെ അദ്ദേഹം ഇറങ്ങി നടന്നാണ് വന്നത് വന്ന് പള്ളി മന്ദിരത്തിന്റെ ഭിത്തിയിൽ കൈവച്ചു ഹായ് ഇതൊരു യാഥാർത്ഥ്യമാണ് ആദ്യം എനിക്ക് തോന്നി സ്വപ്നമോ മായയോ എന്നൊക്കെയാണെന്ന് അകത്ത് അന്തപ്പുര അങ്ങനകൾ റാണി ബീബിഖോൻ ഖന്നുവിനെ അണിയിക്കുന്നു തമ്മുരാട്ടി ചെല്ല് അർത്ഥവൃത്താകൃതിയിൽ ആ സ്ത്രീകൾ അവളെ അനുഗമിക്കുന്നു

ഭരതപുരാട്ടി കവിൾത്തളം മറച്ചു പിടിച്ചോളൂ. സാരിത്തും കൊണ്ട് കവിൾത്തളം മറച്ചു പിടിച്ചു. അവൾ ഭർത്താവിന്റെ മുമ്പിലെത്തി. ഒരു വർഷത്തിന് ശേഷം ഭർത്താവിന്റെ കണ്ണിൽ ഉറ്റു നോക്കി. ഒരു കയ്യെ പള്ളി മന്ദിരത്തെ ചൂണ്ടിക്ക് കട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു,

തിമൂറിന്റെ കണ്ണു നിറഞ്ഞു. ഈ വിധത്തിൽ ആദ്യമായി ആനന്ദ ബാഷ്പം തുളുമ്പി. ആ സ്വീകരണം അങ്ങനെ കഴിഞ്ഞു. അപകടമൊന്നും ഉണ്ടായില്ല. അന്ന് രാത്രി അവശേഷിക്കുന്ന മധുവിത്വ രാത്രി ആഘോഷിക്കുവാൻ, തന്റെ ജീവിതത്തിലെ എട്ടാമത്തെ രാത്രി ആഘോഷിക്കുവാൻ ആ പള്ളിക്ക് ഉള്ളിൽ തന്നെ, പള്ളിയറയ്ക്കുള്ളിൽ പച്ചപ്പട്ടു വിരിച്ച സ്വപ്രപഞ്ചത്തിൽ റാണി ബീബി ഖന്നുവും അണിഞ്ഞിറങ്ങി കാത്തിരിക്കുന്നു. അദ്ദേഹം വരുന്നുണ്ട്.

0: ഉടന്തനായ തിമൂർ ടൈമൂർ ദി ലൈം വരുന്നുണ്ട്. വന്നിടുന്നിതാ സത്യുതൻ ചിത്തം. അദ്ദേഹം വന്ന് അകത്ത് കയറി വാതിലടച്ചു. ബീബി കിടക്കെ നിരുന്നേറ്റു. അദ്ദേഹം അടുത്തി വന്നു അവിടെ കരങ്ങിളിച്ചു. ബീബി, എന്തിനാ കരയുന്നത്? ഞാൻ തിരിയാവുന്നല്ലോ. ദേഹത്തൊരു പോറൽ പോലും വെൽക്കാതെ ഞാൻ മടങ്ങിയെത്തിരിക്കുന്നു. നീ ഭാഗ്യവതിയാണ്. ആ, നിനക്കാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? എന്തിനാ കൊണ്ടുവരുന്നത്? നീ തന്നെ രത്നമല്ലേ? രത്നങ്ങളുടെ സമാഹാരമല്ലേ? നിന്റെ കണ്ണിൽ ഇന്ദ്രനീല കല്ലുകളുണ്ട്, നിന്റെ ചുണ്ടിൽ പവിഴങ്ങളാണ്, നിന്റെ കവിൾത്തട്ടിൽ പത്മരാഗമാണ്. എങ്കിലും ഒരു ചെറിയ മാല, ഒരു രത്നമാല നിനക്കുവേണ്ടി കരുതിയിട്ടുണ്ട്. അദ്ദേഹം ഒളിച്ചു പിടിച്ചെന്ന മാല എടുത്ത് നിവർത്തി. ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു പ്രഭാവലയോളം വെട്ടി. ആ മാല കഴുത്തിൽ വീണപ്പോൾ അവളൊരു അപ്സരസ്സായി മാറി. തന്റെ ഭാര്യയുടെ അലൗകികമായ ആകാര സൗകുമാര്യത്തിൽ അഭിമാന പുളകനാ രാജാവ് അവളെ രണ്ടു കൈകൊണ്ടും വാരിത്തഴുകി സപ്രപഞ്ചത്തിൽ കൊണ്ടിരുത്തി. ഒരു വർഷത്തിന് ശേഷം തന്റെ ഭാര്യയുടെ കവിൾത്തിട്ട് കിടക്കുന്ന ആ സാരിത്തുമ്പ് പ്രേമതരളിതനായ ഭർത്താവ് തന്റെ കരാങ്കുലികളാൽ മെല്ലെ ഒന്ന് നീക്കി. എന്താണ് നിന്റെ കവിൾത്തട്ടിൽ ഈ അടയാളം? അവൾക്ക് ബോധമില്ലാതെയായി. തളർന്നവൾ ഭർത്താവിന്റെ കൈത്തണ്ടിൽ വീണുപോയി. തളർന്നു കിടക്കുന്ന താമര തണ്ടുപോലെ തന്റെ കൈത്തണ്ടി വീണു കിടക്കുന്ന ഭാര്യയുടെ ശരീരം ആ മനുഷ്യൻ ഉയർത്തിപ്പിടിച്ചു. സ്വപ്നത്തിൽ എന്ന പോലെ, ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സംഭവിച്ചതെല്ലാം എല്ലാം എല്ലാം അവൾ വിസ്തരിച്ചു പറയുന്നു. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ സംഭവിച്ചതെല്ലാം വിസ്തരിച്ചു പറയുന്നു. എല്ലാം കേട്ടിരുന്ന തിമൂർ മന്നൻ അവളെ താങ്ങിരുന്ന കേട്ടിൽ നിന്ന് കോളിലേക്ക് വരെ പള്ളിയുടെ മുറ്റത്ത് മലവെള്ളം പോലെ പട്ടാളം. വെട്ടിത്തിളങ്ങുന്ന വാളുമായി കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ തിമൂർ മന്നൻ ഒരു സംഹാരമൂർത്തിയെ പോലെ നിൽക്കുന്നു. ഈ പള്ളി മന്ദിരം പണിഞ്ഞവൻ ഓമർ, ഇവിടെ വരാൻ പറയും, വന്ന് രാജസമ്മാനം വാങ്ങാൻ പറയും.
1: ഉത്തരവ്. അവർ ചെന്ന് വാതിൽ തട്ടി.
0: അപ്പോഴും ശില്പി ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. ബീബിക്കന്നും ഒരു ചിത്രം വരച്ച് കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. വാതിൽ ആരോ പിന്നെയും തട്ടുന്നു. എഴുന്നേറ്റ് ഇന്ന് വാതിൽ തുറന്നു. എന്താ കൽപ്പന? നിങ്ങളല്ലേ ഓമർ? അതെ, ഈ പള്ളിമുന്തിരി പണിഞ്ഞത് ഞാൻ തന്നെ. വേഗം അങ്ങോട്ട് ഇരണം. രാജാവിന് കൽപ്പന, ചെന്ന് രാജസമ്മാനം വാങ്ങിക്കൊണ്ട് പോരും. ജീവിതത്തിൽ എനിക്കിനി അതുപോലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ട്രിക്കായി കൊണ്ട് എനിക്ക് ഒരു സമ്മാനം വാങ്ങണം. നിങ്ങൾ പോയിക്കോളൂ, ഉടനെ വന്നേക്കാം. ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. തമ്പുരാന്റെ മുമ്പിൽ വരുന്നല്ലേ. അകത്ത് കയറി മഞ്ഞപ്പട്ട് കുപ്പായം ഇട്ടു, കൊച്ചു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു, ശിഷ്യന്റെ കൈക്ക് പിടിച്ചു, നേരെ രാജസന്നിധിയിലേക്ക്. വെട്ടിത്തിളങ്ങുന്ന വാളുമായി മട്ടുപ്പാവൻ ഇങ്ങനെ അലറിക്കൊണ്ടുലാത്തുന്ന മനുഷ്യൻ തിമൂർ മന്നന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ആരണി അടിയൻ? ഓമറിന്റെ ശിഷ്യൻ. ശിഷ്യൻ എവിടെ നിന്റെ ഗുരുനാഥൻ? തമ്പുരാനെ ക്ഷമിക്കണം, അടിയനും ഗുരുനാഥനും ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ദേ, നാലാമത്തെ പടി വരെ ഗുരുനാഥൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നാലാമത്തെ പടി വന്നപ്പോ എന്റെ ഗുരുനാഥനെ കണ്ടില്ല, എങ്ങോട്ട് പോയെന്ന് മനസ്സിലായില്ല. ചിറക് വെച്ച് മറന്ന് ഉയർന്ന് പോയെന്നാണ് തോന്നുന്നു. ആ വാളൊന്ന് ചലിച്ചു, ഒരു തല ദൂരം പോയി വീണു. ഒരു കബന്ധം കിടന്ന് വിളയ്ക്കുന്നു. ഒരു കുടം ചോരി ഒഴുകി. ഓമർ രക്ഷപ്പെട്ടിരിക്കുന്നു, വിളിക്കൂ, പിടിച്ചുകൊണ്ട് വരൂ.
2: രാജ്യവാസികളും പട്ടാളം, എവിടെയും പട്ടാളം. ഇനി അന്വേഷിക്കാൻ ഇടമില്ല. എങ്ങു പോയി ദാ ശില്പി?
0: കഥ പറഞ്ഞുകൊണ്ടിരുന്ന മൂപ്പല് എന്നോടൊരു ചോദ്യം, എങ്ങു പോയി ദാ ശില്പി? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എങ്ങു പോയി ദാ ശില്പി? മൂപ്പല് പറഞ്ഞു, അല്ലാഹു അലം, എല്ലാം ഈശ്വരന് മാത്രം അറിയാം. ഇന്ന് ഭൂമിയിലാരും അവനെ കണ്ടോരില്ല.
2: ക്ലാസ്സിലേക്ക് വന്നല്ലോ, ശിഷ്യൻ പറഞ്ഞല്ലോ നാലാമത്തെ പടിവരെ ഉണ്ടായിരുന്നു, എന്നിട്ട് എങ്ങോട്ട് പോയി?
3: പറയാം,
2: ആ കുംഭഗോപുരം കണ്ടോ, അതെന്തിനു വേണ്ടിയാണ് ആൾ പണിഞ്ഞത്?

എന്നാ കിട്ടാവുന്ന സമ്മാനം എന്താണെന്ന് അറിയാവുന്നവൻ അവന് വേണ്ടി ആ പള്ളിക്ക് പള്ളിയുടെ ഹൃദയഭാഗത്ത് ഒരു ഖബർ തത്ത് വെച്ചിരുന്നു. ആ മുറി പൂകാനൊരു മുടമാർഗവും വേറെ ശിഷ്യനെയും വഞ്ചിച്ചിട്ടവൻ അകത്ത് കയറി അതിന്റെ വാതിലവൻ തന്നെ വലിച്ചടഞ്ഞു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അമിത നിയന്ത്രണങ്ങളും കർക്കശമായ ശിക്ഷാരീതികളും പിന്തുടരുന്ന കുടുംബങ്ങളിൽ കുട്ടികൾ നുണ പറയാനുള്ള പ്രവണത കൂടുതലായി കാണിക്കും. ഒരു കുട്ടി നുണ പറയുന്നത് അവരുടെ സ്വഭാവദൂഷ്യം കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റ് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടോ ആണെന്നാണ് നാം പലപ്പോഴും കരുതുന്നത്. എന്നാൽ മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് ഇതിന് നേരെ വിപരീതമായ കാര്യമാണ്. അമിതമായ നിയന്ത്രണങ്ങളും കർക്കശമായ ശിക്ഷാ നടപടികളും നിലനിൽക്കുന്ന വീടുകളിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി കുട്ടികൾ കണ്ടെത്തുന്ന ഒരു അതിജീവന തന്ത്രമാണ് നുണ പറയുക എന്നത്. അപ്രവചനീയമായ ദേഷ്യവും കഠിനമായ ശിക്ഷകളും കുട്ടികളിൽ ഭയം ജനിപ്പിക്കുന്നു. ഈ ഭയത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ അവർ സത്യം മറച്ചുവെക്കാൻ നിർബന്ധിതരാകുന്നു. ഇവിടെ വഞ്ചന എന്നത് ഒരു തെറ്റായ പ്രവൃത്തിയല്ല, മറിച്ച് സുരക്ഷിതനായിരിക്കാനുള്ള ഒരു വഴിയായി കുട്ടി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മുതിർന്നവരുടെ ഭാവമാറ്റങ്ങളും പ്രതികരണങ്ങളും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കാൻ ശീലിക്കുന്നു. ഏത് രീതിയിൽ സംസാരിച്ചാലാണ്

0: അല്ലെങ്കിൽ ഏത് കഥ പറഞ്ഞാലാണ് തനിക്ക് ശിക്ഷ കിട്ടാതിരിക്കുക എന്ന് അവർ വേഗത്തിൽ കണക്കുകൂട്ടുന്നു. സത്യം പറഞ്ഞാൽ ഉപദേശത്തിന് പകരം ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് ആവർത്തിച്ചുള്ള അനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കുന്നു. ഇത് കാലക്രമേണ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിശ്വാസത്തെ തകർക്കുന്നു. ഒരു കുട്ടി തന്റെ തെറ്റുകൾ തുറന്നു പറയാൻ മടിക്കുമ്പോൾ അവിടെ ആശയവിനിമയത്തിന്റെ വാതിലുകൾ അടയുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിന് പകരം ഭയം ആ ബന്ധത്തെ ഭരിക്കാൻ തുടങ്ങുന്നു. നേരെ മറിച്ച് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തിരുത്താൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സ്നേഹത്തിനധിഷ്ഠിതമായ വീടുകളിൽ കുട്ടികൾ കൂടുതൽ സത്യസന്ധരായിരിക്കും. തെറ്റുപറ്റിയാൽ അത് തുറന്നു പറഞ്ഞാലും താൻ സുരക്ഷിതനായിരിക്കുമെന്ന ബോധ്യം അവരിൽ സത്യസന്ധത വളർത്തുന്നു. ശിക്ഷയെക്കുറിച്ചുള്ള ഭയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ തനിക്ക് പറയാനുള്ളത് വ്യക്തമായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഭയത്തിന് പകരം വിശ്വാസം വളരുന്നിടത്ത് നുണകൾക്ക് സ്ഥാനമില്ലാതാകുന്നു. കുട്ടികൾ തങ്ങൾ വളരുന്ന വൈകാരിക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത്. ഭയമുള്ളിടത്ത് അവർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കുന്നു. വിശ്വാസമുള്ളിടത്ത് അവർ തുറന്ന മനസ്സിനെ വളർത്തുന്നു. മസ്തിഷ്ക വികാസത്തിന്റെ ഘട്ടത്തിൽ കുട്ടികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി പൂർണ്ണമായി ഉണ്ടാകില്ല. അവർ ലോകത്തെ മനസ്സിലാക്കുന്നത് മാതാപിതാക്കളുടെ പ്രതികരണങ്ങളിലൂടെയാണ്. സത്യം പറഞ്ഞതിന് ശിക്ഷ ലഭിക്കുമ്പോൾ അവരുടെ മസ്തിഷ്കം സത്യത്തെ ഒരു അപകടമായി അടയാളപ്പെടുത്തുന്നു. പിന്നീട് ഓരോ തവണ സത്യം പറയേണ്ടി വരുമ്പോഴും ആ അപകട സൂചന അവരെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊരു ശീലമായി മാറുന്നത് അവരുടെ ഭാവി ജീവിതത്തിലെ ബന്ധങ്ങളെ പോലും ദോഷകരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ നുണ പറയുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിന് മുൻപ് നാം അവർക്ക് നൽകുന്ന സാഹചര്യം സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയിൽ നാം കുട്ടികൾക്ക് നൽകേണ്ടത് സത്യം പറയാനുള്ള ധൈര്യമാണ്. തെറ്റുകൾ എന്നത് ജീവിതത്തിലെ പഠനത്തിന്റെ ഭാഗമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നീ സത്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഇനി ഇത് എങ്ങനെ തിരുത്താമെന്ന് നമുക്ക് നോക്കാം എന്ന സമീപനം കുട്ടികളിൽ വലിയ മാറ്റം കൊണ്ടുവരും. ഇതവരെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരും സത്യസന്ധരുമാക്കി മാറ്റും. സ്നേഹപൂർണമായ സാന്നിധ്യവും ശാന്തമായ പ്രതികരണങ്ങളും വഴി ആത്മബന്ധം ദൃഢമാക്കാൻ നമുക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. കുട്ടികളിലെ നുണ പറയുന്ന സ്വഭാവം മാറ്റാൻ അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതവരെ കൂടുതൽ സമർത്ഥരായ നുണയന്മാരാക്കി മാറ്റുകയേ ഉള്ളൂ. പകരം അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും അവരുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുക. അവർക്ക് നിങ്ങളോട് എന്ത് കാര്യവും തുറന്നു പറയാം എന്ന വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഈ വിശ്വാസമാണ് ഒരു വീടിന്റെ ഏറ്റവും വലിയ കരുത്ത്. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കരുതലോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാം.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം കേൾക്കാം മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിനു വേണ്ടി ലക്ഷ്മികാന്ത് പ്യാരിലാലിന്റെ സംഗീതം. രചന ജാവേദ് അക്തർ. ആലാപനം കവിതാ കൃഷ്ണമൂർത്തി.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ഏക് ദൂജെ കേ ലിയേ. സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ. രചന ആനന്ദ് ബക്ഷി. ആലാപനം ലതാ മങ്കേഷ്കർ, എസ് പി ബാലസുബ്രഹ്മണ്യം.

മസക്കലിൽ ഇനി ജഗ്ഗ ജസൂസ് എന്ന ചിത്രത്തിന് വേണ്ടി രചന അമിതാ ഭട്ടാചാര്യ, ആലാപനം അർജിത് സിംഗ്, അമിത് മിശ്ര.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ജബ് വി മെറ്റ്, രചന ഇർഷാദ് കമിൽ, ആലാപനം ശ്രേയ ഘോഷാൽ.

ചിത്രം ഫന. സംഗീതം ജതിൻ ലളിത്. രചന പ്രസൂൺ ജോഷി. ആലപിച്ചിരിക്കുന്നത് ബാബുൽ സുപ്രിയോ, മഹാലക്ഷ്മി അയ്യർ, മാസ്റ്റർ അക്ഷയ് ഭഗവത്, അമീർ ഖാൻ, കാജോൾ എന്നിവർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ഡ്രീം ഗേൾ. സംഗീതം മീറ്റ് ബ്രോസ്. രചന കുമാർ. ആലാപനം ജോനിത ഗാന്ധി, നകാഷ് അസീസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് വിസ്മൃതിയിലാണ്ട പാളുവ ഭാഷയെക്കുറിച്ചും പാട്ടുകളുടെ തമ്പുരാട്ടി മറിയാമ്മ ചേട്ടത്തിയെക്കുറിച്ചും കേൾക്കാം. മലയാള സിനിമയും സാംസ്കാരിക ലോകവും വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ ഒരു അപൂർവ ഭാഷയുണ്ട് കേരളത്തിൽ, പാളുവ ഭാഷ. അതിലുമുപരി ആ ഗൂഢഭാഷയെ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രത്തിലേക്ക് ആദ്യമായി വിളക്കി ചേർത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ വിപ്ലവകരമായ ജീവിതവുമുണ്ട്. ആ ഭാഷയുടെ രഹസ്യങ്ങളിലേക്കും അത് സിനിമയിലെത്തിച്ച കോദ എന്ന മറിയാമ്മ ജോണിന്റെ സംഗീത വഴികളിലേക്കും ഒരു യാത്ര. അധികം ആരും ആഴത്തിലറിയാത്ത, കേൾക്കാത്ത ഒരു സാമുദായിക ഭാഷയാണ് പാളുവ. കേരളത്തിലെ പറയ സമുദായത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ വീടുകൾക്കുള്ളിൽ പരസ്പരം ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന വായ്മൊഴിയാണ് ഇത്. സമുദായത്തിന് പുറത്തുള്ളവർക്ക് ഇതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഇതിന്റെ പ്രധാന സവിശേഷത. സ്വന്തം സ്വകാര്യതയും അറിവുകളും സംസ്കാരവും ബാഹ്യശക്തികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വീട്ടകങ്ങളിൽ മാത്രം സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്നതിനാലാണ് ഇതിന് ഒരു ഗൂഢ സ്വഭാവം കൈവന്നത്. തങ്ങളുടെ തനത് ഭാഷയാണെന്ന് വെളിപ്പെടുത്താതെ പാളുവ ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും ഈ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഈ ഭാഷയ്ക്ക് മാത്രമായി പ്രത്യേക ലിപികളൊന്നുമില്ല. പൂർണമായും വായ്മൊഴിയായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന സാംസ്കാരിക സമ്പത്താണിത്. പാളുവ ഭാഷയെ സിനിമയിലെത്തിച്ച മറിയാമ്മ ചേട്ടത്തി. മലയാള സിനിമയിൽ ആദ്യമായി പാളുവ ഭാഷയിൽ പാട്ടെഴുതിയത് കോദ എന്ന മറിയാമ്മ ജോണാണ്. നാടൻ പാട്ട് രംഗത്ത് അവർ അറിയപ്പെട്ടിരുന്നത് മറിയാമ്മ ചേട്ടത്തി എന്നായിരുന്നു. സിനിമയിലെ ചരിത്രം. 2000 ജയരാജ് സംവിധാനം ചെയ്ത ഭരത് അവാർഡ് ചിത്രം കരുണം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മറിയാമ്മ ചേട്ടത്തി പാളുവ ഭാഷയിൽ രണ്ട് ഗാനങ്ങൾ രചിച്ചത്. ആരാരിരോ കന്നോടും കാളയോടും എന്നീ ഗാനങ്ങൾ. ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും അറിവിന്റെ കാര്യത്തിൽ മറിയാമ്മ ചേട്ടത്തി വിസ്മയമായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിൽ തൂപ്പുകാരിയായി ജോലി ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ MA മലയാളം വിദ്യാർത്ഥികൾക്ക് ചെങ്ങന്നൂരാദി പാട്ടുകളെക്കുറിച്ച് ക്ലാസ് എടുത്ത് അവർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് നാടൻ പാട്ടുകൾ മനഃപ്പാഠമായിരുന്ന അവർ വായ്മൊഴി സാഹിത്യത്തിന്റെ ജീവിക്കുന്ന ഒരു ലൈബ്രറി തന്നെയായിരുന്നു. തെന്നിന്ത്യയിലാകെ തരംഗമായി മാറിയ രജനീകാന്ത് ചിത്രം ചന്ദ്രമുഖിയിലെ അന്തിന്തോം തിന്തിത്തോം തക എന്ന പ്രശസ്തമായ ഗാനം മറിയാമ്മ ചേട്ടത്തിയുടെ പാട്ടുശേഖരത്തിൽ നിന്നുള്ളതായിരുന്നു. രസികൻ എന്ന ചിത്രത്തിലെ ഹരഹര ശങ്കര എന്ന ഗാനം പാടിയ ഗായകൻ റോജി വർഗീസ് വഴിയാണ് സംഗീത സംവിധായകൻ വിദ്യാസാഗർ ഈ ഗാനം കണ്ടെത്തുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ വൻ വിജയഗാനത്തിന്റെ ക്രെഡിറ്റോ അംഗീകാരമോ മറിയാമ്മ ചേട്ടത്തിക്ക് ലഭിച്ചില്ല എന്നത് ചലച്ചിത്ര ചരിത്രത്തിലെ സങ്കടകരമായ ഒരേടാണ്. തന്റെ ഉള്ളിലെ പാട്ടിന്റെയും ഭാഷയുടെയും വലിയൊരു സംസ്കാരം വരും തലമുറയ്ക്കായി ബാക്കിവെച്ച് 2008 August 31 മറിയാമ്മ ചേട്ടത്തി അന്തരിച്ചു. ഔദ്യോഗിക ചരിത്രങ്ങൾ പലപ്പോഴും മാറ്റി നിർത്തിയെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിലും നാടോടി വിജ്ഞാനീയത്തിലും പാളുവ ഭാഷയുടെ ഈ വരമ്പത്തിരുന്ന കവിക്ക് എന്നും സവിശേഷമായ സ്ഥാനമുണ്ടാകും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ നമ്മൾ പലപ്പോഴും വലിയ ലഹരി മരുന്നുകളെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, കഞ്ചാവ്, ഹെറോയിൻ, കൊക്കെയിൻ തുടങ്ങിയവയെക്കുറിച്ച്. എന്നാൽ ഇതിനു മുൻപേ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ചിലതു കൂടിയുണ്ട്. അതാണ് ഗെറ്റ്വേ സബ്സ്റ്റൻസ് അഥവാ ചവിട്ടുപടി ലഹരികൾ. എന്താണ് ഈ ഗെറ്റ്വേ സബ്സ്റ്റൻസ്? വലിയ ലഹരികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആളുകൾ ആദ്യമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഗെറ്റ്വേ സബ്സ്റ്റൻസ്. ഇവ ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവകാരികളല്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇവയുടെ തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ മാറ്റുകയും വലിയ ലഹരികളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാധാരണയായി കാണുന്ന ചില ഗെറ്റ്വേ സബ്സ്റ്റൻസ് ഇവയാണ്: പുകയിലയും നിക്കോട്ടിനും. സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും നിരുപദ്രവകാരികളല്ല. നിക്കോട്ടിൻ തലച്ചോറിലെ ഡോപമിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരുതരം സന്തോഷം നൽകുകയും കൂടുതൽ ഡോപമിൻ തേടി മറ്റ് ലഹരികളിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. മദ്യവും കഫീനും. മദ്യവും കഫീനും പലപ്പോഴും സാമൂഹികപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് അമിതമാകുമ്പോൾ ലഹരിയോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും പിന്നീട് കഞ്ചാവോ മറ്റ് ഹെവി ഡ്രഗ്സോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. വേദന സംഹാരികളും ഉറക്ക ഗുളികകളും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്ന വേദന സംഹാരികളും ഉറക്ക ഗുളികകളും ഒരുതരം ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ടാക്കുന്നു. ഗെറ്റ്വേ സബ്സ്റ്റൻസ് എങ്ങനെയാണ് വലിയ ലഹരികളിലേക്ക് നയിക്കുന്നത്? ഇവ പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് വലിയ ലഹരികളിലേക്ക് നയിക്കുന്നത്. ഒന്ന്, മസ്തിഷ്കത്തിലെ മാറ്റങ്ങൾ. ഈ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപമിൻ പാത സജീവമാവുകയും അത് ലഹരിയോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ട്, സാമൂഹികമായ പ്രവണതകൾ. പലപ്പോഴും സിഗരറ്റോ മദ്യമോ ഉപയോഗിക്കുന്ന കൂട്ടുകാർ വലിയ ലഹരികളിലേക്ക് കടന്നുപോകാൻ എളുപ്പത്തിൽ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. മൂന്ന്, ലഭ്യത. ഗെറ്റ്വേ സബ്സ്റ്റൻസ് എളുപ്പത്തിൽ ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ ഉപയോഗം എളുപ്പമാണ്. ഇത് വലിയ ലഹരികളിലേക്ക് കടന്നുപോകാനുള്ള സാധ്യത കൂട്ടുന്നു. നമ്മുടെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം? കുട്ടികളോട് തുറന്ന് സംസാരിക്കുക. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ വിവരങ്ങൾ നൽകുക. മാതാപിതാക്കൾ മാതൃകയാവുക. കുട്ടികളുടെ മുന്നിൽ വച്ച് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാതിരിക്കുക. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കാൻ അവരെ പഠിപ്പിക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുക. സഹായം തേടാൻ മടിക്കരുത്. നമ്മുടെ സമൂഹം ലഹരി വിമുക്തമാകണമെങ്കിൽ ഈ ചെറിയ ലഹരികളെയും നമ്മൾ ഗൌരവത്തോടെ കാണണം. ഗെറ്റ്വേ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ലഹരികളിലേക്കുള്ള ഒരു ട്രയൽ റൺ അല്ല, മറിച്ച് ഒരു ചതിക്കുഴിയാണ്. അതുകൊണ്ട് ഈ ചതിക്കുഴിയിൽ വീഴാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ കരുണാസായിയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്ന് ആദ്യമായി അരൺമണി ഫോർ എന്ന ചിത്രത്തിനു വേണ്ടി ഹിപ് ഹോപ്പ് തമിഴ സംഗീതം നിർവഹിച്ച് കോശേഷ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് മീനാക്ഷി ഇളയരാജ.

ചിത്രം വീട്ടിലെ വിശേഷം. സംഗീതം ഗിരീഷ് ഗോപാലകൃഷ്ണൻ. രചന നിർവഹിച്ചിരിക്കുന്നത് പാ വിജയ്. ആലാപനം സിദ് ശ്രീറാം.

നൻപേണ്ട എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നിർവഹിച്ച് വൈരമുത്തു രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് പി ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും.

0: தமிழகம் கேட்காம் தமிழ் கானங்கள்.
1: ചിത്രം ഇവൻ വേറെ മാതിരി. സംഗീതം നൽകിയിരിക്കുന്നത് സി സത്യ. രചന ന മുത്തുകുമാർ. ആലപിച്ചിരിക്കുന്നത് മധുശ്രീ.

ചിത്രം എങ്കേയും എപ്പോഴും. സംഗീതം നൽകിയിരിക്കുന്നത് സത്യ. രചന നാമുത്തുകുമാർ. ആലപിച്ചിരിക്കുന്നത് മധുശ്രീ.

ഗാർഗി എന്ന ചിത്രത്തിനു വേണ്ടി ഗോവിന്ദ് വസന്ത സംഗീതം നൽകി. കാർത്തിക് നേഹ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് രവിജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: നാലു തരം ധ്യാനങ്ങൾ. ഒന്ന്, അജ്ഞാനികൾ എന്തെന്നറിയാതെ ചെയ്യുന്ന ധ്യാനം. മനസ്സ് കാലിയാക്കി ഒരിടത്തിളകാതെ വെറുതെ ഇരിക്കുന്നതാണ് ധ്യാനം എന്നതാണ് അവരുടെ വിചാരം. അവർ ശരീരത്തെ നിന്ദിക്കുകയും ശരീരത്തെ പീഡകൾ സഹിക്കാനുള്ള ദുഷിച്ച ഉപകരണം മാത്രമായി കണക്കാക്കുകയും ചെയ്യുന്നു. എങ്കിലും അഹം എന്നതിനോട് ഒട്ടി നിൽക്കുകയും ചെയ്യുന്നു. അവരും ഇത്തരം ധ്യാനം അനുഷ്ഠിക്കാറുണ്ട്. അവർ കരുതുന്നത് ശരീരത്തിൽ നിന്ന് മോക്ഷം കിട്ടാൻ ചിന്തകൾ ഒടുങ്ങുകയേ വേണ്ടൂ എന്നതാണ്. രണ്ടാമതായി, അർത്ഥത്തെ പരിശോധിക്കുന്ന ഒരുതരം ധ്യാനമുണ്ട്. ഇത് പരിശീലിക്കുന്നത് അഹം എന്ന ഭാവവും അതുമൂലം ചിത്തം, ചിന്താവസ്തു എന്ന ദ്വന്ദ്വവും അസാധുവാണെന്ന് മനസ്സിലാക്കിയവരാണ്. അഹം എന്നതിനെ നിരാകരിക്കാൻ പഠിക്കുന്നു. ആ പരിശീലനത്തിനിടെ രൂപങ്ങളും ബിംബങ്ങളും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് സമസ്ത പദാർത്ഥങ്ങളുടെയും ആത്യന്തിക സത്തയെക്കുറിച്ചുള്ള ധ്യാനമാണ്. ഈ ധ്യാനം പരിശീലിക്കുന്നത് കൊണ്ട് അഹത്തെ തിരസ്കരിക്കാൻ പഠിക്കുന്നു. ആ പരിശീലനത്തിനിടെ രൂപങ്ങളും ബിംബങ്ങളും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയും ചെയ്യുന്നു. നാലാമത്തേത് പ്രബുദ്ധർ ശീലിക്കുന്ന ധ്യാനം. ഇതിലവർ സമ്പൂർണ്ണ ജ്ഞാനത്തെ മനനം ചെയ്യുന്നു. ഈ ധ്യാനം ഒരു വ്യക്തിക്കു വേണ്ടിയുള്ളതല്ല, എല്ലാ ജീവികൾക്കും വേണ്ടിയുള്ളതാണ്. എന്തെന്നാൽ ഇതിൽ സകല ജീവികളും ഒന്നായിത്തീരുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് 16 തട്ടകത്തിലാണ്. 1886 ആഗസ്റ്റ് 16, മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്ന അറിവ് മാത്രമാണ് യഥാർത്ഥ അറിവ്, മറ്റെല്ലാം തന്നെ അറിവിൻ്റെ നിഷേധമാണ് എന്ന് ആധുനിക ഭാരതത്തെ പഠിപ്പിച്ച ആത്മീയ ഗുരുദേവൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ അന്തരിച്ചിരിക്കുന്നു. 1913 ആഗസ്റ്റ് 16, ഇസ്രായേലിൻ്റെ 6 പ്രധാനമന്ത്രിയും നോബൽ സമ്മാന ജേതാവുമായ മെനാച്ചം ബെഗിൻ പോളണ്ടിലെ ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് നഗരത്തിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1960 ആഗസ്റ്റ് 16 സൈപ്രസ് റിപ്പബ്ലിക്കായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും ശ്രീ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 രൂപയാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സംരംഭങ്ങളിലും പരിശോധന നടത്തും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഭൌമസൂചിക പദവിയിലൂടെ ശ്രദ്ധേയമായ മറയൂർ ശർക്കരയുടെ തനിമ ചോരാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഫാക്ടറി യാഥാർത്ഥ്യമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പൂർണ്ണമായും സോളാർ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നിലവിൽ സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമ്പ് കഴുകി വൃത്തിയാക്കി അത്യാധുനിക യന്ത്രങ്ങളിലൂടെ സംസ്കരിച്ചാണ് ശർക്കരയും ശർക്കരപ്പൊടിയും തയ്യാറാക്കുന്നത്. പ്രതിസന്ധികൾ കാരണം ചുരുങ്ങിപ്പോയ മറയൂരിലെ പരമ്പരാഗത കരിമ്പ് കൃഷിയെ വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. തനത് ശർക്കരയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനൊപ്പം കർഷകർക്ക് അർഹമായ വരുമാനം ഉറപ്പാക്കാനും ഈ സംരംഭം സഹായിക്കും. കർഷകർക്ക് മികച്ച പിന്തുണ നൽകുന്ന ഈ ആധുനിക ഫാക്ടറി മറയൂർ ശർക്കരയുടെ പ്രതാപം വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേരളത്തിൽ നികുതി അടയ്ക്കാതെ സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി അങ്കമാലി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ 72 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 1 കോടിയിലേറെ രൂപ നികുതി ഇനത്തിൽ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിനായി ഒരുങ്ങി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഈ മാസം 20 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കൂട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കെസിഎല്ലിനും അതിനു പിന്നാലെ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് 2.5 മാസത്തോളം മുൻപ് തുടങ്ങിയ ജോലികളാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. കെസിഎല്ലിനായി 5 പിച്ചുകളാണ് കഴിഞ്ഞ തവണ തയ്യാറാക്കിയതെങ്കിൽ ഇത്തവണ 6 പിച്ചുകളുണ്ട്. കർണാടകയിലെ മാണ്ഡിയിൽ നിന്ന് പ്രത്യേകമായി എത്തിച്ച ഗുണനിലവാരമുള്ള മണ്ണുപയോഗിച്ചാണ് പ്രധാന പിച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മത്സരത്തിനിടയിൽ മഴ വില്ലനായെത്തിയാൽ പോലും ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശരാകേണ്ടതില്ല. മഴ പെയ്തു തുറന്ന് വെറും അരമണിക്കൂറിനുള്ളിൽ കളി പുനരാരംഭിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിച്ചു. ശേഷം ആഴിയിൽ അഗ്നി പകർന്നു.

ോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറാൻ അനുമതി ലഭിച്ചു. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1.

തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന അത്തച്ചമയ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി നാളെ നടക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരികൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ശാസ്ത്ര കൗതുകം.
1: പലരും ഉറക്കത്തെ വെറുമൊരു വിശ്രമവേളയായി കാണുമ്പോൾ ആധുനിക ന്യൂറോ സയൻസ് നൽകുന്ന ചിത്രം മറ്റൊന്നാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതീവ സജീവമായി ഓർമ്മകളെ ക്രമീകരിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്ന തിരക്കിലായിരിക്കും. ഈ പ്രക്രിയയാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നത്. പകൽ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ ആദ്യം തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്താണ് താൽക്കാലികമായി ശേഖരിക്കപ്പെടുന്നത്. ഇതിനെ ഒരു റാം പോലെ കാണാം. എന്നാൽ ഹിപ്പോകാമ്പസിന് പരിമിതമായ ശേഷിയേ ഉള്ളൂ. ഇവിടെയുള്ള വിവരങ്ങളെ തലച്ചോറിന്റെ പുറംപാളിയായ സെറിബ്രൽ കോർട്ടക്സിലേക്ക് മാറ്റി സുസ്ഥിരമായി സൂക്ഷിക്കുമ്പോഴാണ് അവ ദീർഘകാല ഓർമ്മകളായി മാറുന്നത്. ഈ മാറ്റം പ്രധാനമായും നടക്കുന്നത് ഉറക്കത്തിലാണ്. ഉറക്കത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത തരം ഓർമ്മകളാണ് പ്രോസസ് ചെയ്യപ്പെടുന്നത്. സ്ലോ വേവ് സ്ലീപ്പ് NREM, ഇത് ആഴത്തിലുള്ള ഉറക്കത്തിന്റെ ഘട്ടമാണ്. ഈ സമയത്ത് ഹിപ്പോകാമ്പസിലെ നാഡി പാറ്റേണുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പകൽ പഠിച്ച വിവരങ്ങൾ തലച്ചോർ വീണ്ടും പ്ലേ ചെയ്യുന്നതിലൂടെ നാഡീരേഖകൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. ഇതിനെയാണ് ലോങ് ടേം പൊട്ടൻഷ്യേഷൻ എന്ന് വിളിക്കുന്നത്. പേരുകൾ, വസ്തുതകൾ, സംഭവങ്ങൾ എന്നിവയടങ്ങിയ ഡിക്ലറേറ്റീവ് മെമ്മറി ഉറപ്പിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. റം ഉറക്കം അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ്. സ്വപ്നങ്ങൾ കാണുന്ന ഈ ഘട്ടത്തിൽ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അതായത് ഇമോഷണൽ മെമ്മറി, കായികമായ കഴിവുകളും അതായത് പ്രൊസീജറൽ സ്കിൽ, ഉദാഹരണത്തിന് സൈക്കിൾ ചവിട്ടുക, ടൈപ്പ് ചെയ്യുക എന്നിവയാണ് പാകപ്പെടുന്നത്. പുതിയ വിവരങ്ങളെ നിലവിലുള്ള അറിവുകളുമായി കൂട്ടിയോജിപ്പിച്ച് സർഗാത്മകമായ ചിന്തകൾക്ക് തലച്ചോർ രൂപം നൽകുന്നതും ഈ സമയത്താണ്. മറ്റൊരു പ്രധാന ശാസ്ത്രീയ വശമാണ് സിനാപ്റ്റിക് ഡൌൺ സ്കെയിലിംഗ്. പകൽ മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ നാഡീബന്ധങ്ങൾ സങ്കീർണമാകുന്നു. ഉറക്കത്തിൽ തലച്ചോർ അനാവശ്യമായ ചെറിയ ബന്ധങ്ങളെ നീക്കം ചെയ്യുകയും പ്രധാനപ്പെട്ടവയെ മാത്രം നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് തലച്ചോറിന് അടുത്ത ദിവസം പുതിയ വിവരങ്ങൾ സ്വീകരിക്കാനുള്ള ഇടം നൽകുന്നു. ഉറക്കം കുറയുന്നത് ഓർമ്മശക്തിയെ നേരിട്ട് ബാധിക്കുന്നു. പുതിയ വിവരങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്താൻ പ്രയാസം അനുഭവപ്പെടുന്നു. പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് വീണ്ടെടുക്കാൻ കഴിയാതെ വരുന്നു. ശ്രദ്ധയും ഏകാഗ്രതയും കുറയുന്നു. നന്നായി ഉറങ്ങുക എന്നത് വെറുമൊരു ശാരീരിക ആവശ്യമല്ല, മറിച്ച് ബുദ്ധിശക്തിയും പഠന മികവും നിലനിർത്താനുള്ള ഒരു നാഡീശാസ്ത്രപരമായ അനിവാര്യതയാണ്. പഠനത്തിന് ശേഷം ലഭിക്കുന്ന നല്ലൊരു ഉറക്കം ആ അറിവിനെ നമ്മുടെ തലച്ചോറിൽ എന്നേക്കുമായി ഉറപ്പിച്ചു വയ്ക്കുന്നു. ഉറക്കത്തെ തലച്ചോറിന്റെ സേവ് ബട്ടൺ എന്ന് വിശേഷിപ്പിക്കാം. കമ്പ്യൂട്ടറിലെ താൽക്കാലിക ഫയലുകൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്നത് പോലെയാണ് ഹിപ്പോകാമ്പസിൽ നിന്ന് കോർട്ടക്സിലേക്കുള്ള വിവര കൈമാറ്റം. പരീക്ഷാകാലങ്ങളിൽ ഉറക്കമൊഴിച്ചു പഠിക്കുന്നതിനേക്കാൾ ഫലപ്രദം കൃത്യമായി ഉറങ്ങുന്നതാണ്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എൻ്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

കണ്ണേട്ടാ ഒരു 5000 രൂപ കടം തരുമോ? അടുത്ത മാസം ശമ്പളത്തിൽ വിളിച്ചോ. ഡ്രസ് നിന്ന് ഡാൻസേഴ്സാ. അയ്യോ, പക്ഷേ ഇവര് പൈറ്റേഴ്സ് ഞാൻ അറിഞ്ഞില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹെൽമറ്റ് ധരിക്കുകയും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പുതപ്പ് മൂടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ശരീരം തകരുമ്പോൾ, നമ്മൾ പുറമേയുള്ള ഇത്തരം കവചങ്ങൾ ഉപയോഗിക്കുമ്പോൾ, മനസ്സ് മുറിവേൽക്കുമ്പോൾ കഥ മാറുകയാണ്. അവിടെ ശരീരക്ഷയമല്ല, മറിച്ച് തലച്ചോറാണ് സ്വന്തം നിലനിൽപ്പിനായി അദൃശ്യമായ പ്രതിരോധ കോട്ടകൾ തീർക്കാൻ തുടങ്ങുന്നത്. സത്യം സഹിക്കാനാവാത്ത അവസ്ഥ വരുമ്പോഴോ കടുത്ത അപമാനം, ഭയം, കുറ്റബോധം, നിരാശ, അസൂയ, കോപം തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ മനസ്സിനെ തകർക്കാൻ തുനിയുമ്പോഴോ തലച്ചോർ നമ്മളറിയാതെ പ്രയോഗിക്കുന്ന ചില രഹസ്യ തന്ത്രങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇവയെ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് വിളിക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡും പിന്നീട് അന്നാ ഫ്രോയിഡും ചേർന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഈ ആശയം കേവലം മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഓരോ സാധാരണ മനുഷ്യനും തന്റെ ദൈനംദിന ജീവിതത്തിൽ അറിയാതെ ഉപയോഗിക്കുന്ന മാനസിക ആയുധങ്ങളാണ്. തീർത്തും അബോധ മനസ്സിന്റെ താൽപര്യപ്രകാരം പ്രവർത്തിക്കുന്ന ഈ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിനയൽ. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ യാഥാർത്ഥ്യങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മനസ്സതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന അവസ്ഥയാണിത്. ഡോക്ടർ മാരകമായ രോഗമുണ്ടെന്ന് പറഞ്ഞാലും റിപ്പോർട്ട് തെറ്റാണെന്ന് വിശ്വസിക്കുന്നതും പ്രണയബന്ധം തകർന്നിട്ടും പങ്കാളി തിരിച്ചുവരുമെന്ന് കാത്തിരിക്കുന്നതും സത്യം മറക്കാനല്ല, മറിച്ച് അതുൾക്കൊള്ളാനുള്ള ഭയം കൊണ്ട് മനസ്സ് നടത്തുന്ന താൽക്കാലിക രക്ഷാപ്രവർത്തനമാണ്. സമാനമായ രീതിയിൽ ഓർക്കാനും പോലും ഭയപ്പെടുന്ന ബാല്യകാല ട്രോമകളോ അപകടങ്ങളോ ബോധമനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുന്ന പ്രക്രിയയാണ് റിപ്രഷൻ. ഇത് വെറുതെ മറന്നു പോകുന്നതല്ല, മറിച്ച് വേദനയേറിയ ഓർമ്മകളെ തലച്ചോറൊരു ഇരുണ്ട മുറിയിലെന്ന പോലെ അടച്ചുപൂട്ടുന്നതാണ്. എന്നാൽ ഈ ഓർമ്മകൾ ഇല്ലാതാകുന്നില്ല എന്നത് മാത്രമല്ല, അവ പിന്നീട് നെഴുപോലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്യും. മറ്റൊരു രസകരമായ തന്ത്രമാണ് പ്രൊജക്ഷൻ. സ്വന്തം മനസ്സിലുള്ള അസൂയയോ ദേഷ്യമോ പോലുള്ള നെഗറ്റീവ് വികാരങ്ങളെ മറ്റൊരാളിലേക്ക് ചാർത്തിക്കൊടുത്ത് അവനാണ് എന്നെ അസൂയപ്പെടുന്നത് എന്ന് സ്ഥാപിക്കാൻ മനസ്സ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. സ്വന്തം കുറ്റങ്ങൾ കാണാൻ തയ്യാറാകാത്തതുകൊണ്ട് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ഈ സ്വഭാവമാണ്. അതേസമയം നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഇരയായിട്ടുള്ള ഒന്നാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓഫീസിൽ ബോസിനോട് തോന്നുന്ന ദേഷ്യം, അവിടെ പ്രകടിപ്പിക്കാൻ ഭയന്ന് വീട്ടിലെത്തി തികച്ചും സുരക്ഷിതരായ ഭാര്യയോടോ മക്കളോടോ തട്ടിക്കയറുന്നത് ഇതിനുദാഹരണമാണ്. യഥാർത്ഥ കാരണത്തോട് പ്രതികരിക്കാനാകാതെ വരുമ്പോൾ മനസ്സ് ഏറ്റവും എളുപ്പമുള്ള ഇരകളിലേക്ക് വികാരങ്ങളെ തിരിച്ചുവിടുന്നു. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊന്നാണ് റേഷണലൈസേഷൻ അഥവാ ന്യായീകരണം കണ്ടെത്തൽ. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥി തനിക്ക് പഠിക്കാൻ താൽപര്യമില്ലായിരുന്നു എന്ന് പറയുന്നതും, പ്രണയപരാജയത്തിൽ അവൾ എനിക്കൊത്തവളല്ലായിരുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതും, കള്ളം പറയുന്നതല്ല മറിച്ച് തകർന്നേക്കാവുന്ന സ്വന്തം ആത്മാഭിമാനത്തെ താങ്ങി നിർത്താൻ മനസ്സ് കണ്ടെത്തുന്ന കേൾക്കാൻ സുഖമുള്ള കാരണങ്ങളാണ്. സമ്മർദ്ദങ്ങൾ കടുത്തുപോകുമ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ കുഞ്ഞുങ്ങളെപ്പോലെ കരയുകയോ അമിതമായി

0: ഉള്ളവരെ ആശ്രയിക്കുകയോ ചെയ്യുന്ന അവസ്ഥയെ റിഗ്രഷൻ എന്ന് വിളിക്കുന്നു. ഭയത്തിന്റെ മുന്നിൽ മനസ്സേറ്റവും സുരക്ഷിതമായിരുന്ന പഴയ ബാല്യകാലത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതാണത്. അതുപോലെ തന്നെ ഉള്ളിലെ യഥാർത്ഥ വികാരത്തിന് നേർവിപരീതമായി പുറമേ പെരുമാറുന്ന രീതിയാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഉള്ളിൽ കടുത്ത വെറുപ്പുള്ള ഒരാളോട് പുറമെ അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ പ്രതിരോധ തന്ത്രങ്ങളിൽ ഏറ്റവും മനോഹരവും ക്രിയാത്മകവുമായ രൂപം സബ്ലിമേഷനാണ്. ഉള്ളിലെ കോപത്തെയും വേദനയെയും മികച്ച കലകളായോ സംഗീതമായോ സാഹിത്യമായോ അല്ലെങ്കിൽ കായിക രംഗത്ത് നേട്ടങ്ങളായോ മാറ്റി നിർക്കുന്ന അത്ഭുതവിദ്യയാണത്. ലോകത്തിലെ പല മഹത്തായ സൃഷ്ടികൾക്ക് പിന്നിലും കലാകാരന്മാരുടെ ഈ സബ്ലിമേഷൻ അടങ്ങിയിട്ടുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യൻ പലപ്പോഴും സത്യങ്ങളെ നേരിടാൻ ഭയപ്പെടുമ്പോൾ അവനിൽ നിന്ന് താൽക്കാലികമായി രക്ഷ നേടാൻ തലച്ചോറൊരുക്കുന്ന സുരക്ഷാ കവചങ്ങളാണ് ഡിഫൻസ് മെക്കാനിസംസ്. ഇവ നമ്മെ കടുത്ത മാനസിക തകർച്ചയിൽ നിന്ന് കാത്തുസൂക്ഷിക്കുന്ന സേഫ്റ്റി വാൽവുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്നത് സത്യമാണ്. എങ്കിലും ഒരു പരിധിക്കപ്പുറം ഇവയെ ആശ്രയിക്കുന്നത് നമ്മെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റുകയും സ്വയം തിരുത്താനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധഭൂമി പോലെ സത്യവും അതിനെ പ്രതിരോധിക്കുന്ന മനസ്സും തമ്മിൽ പോരാടുമ്പോൾ ഉള്ളിൽ നടക്കുന്ന രഹസ്യകളികളെക്കുറിച്ച് ആത്മബോധം ഉണ്ടായിരിക്കുക എന്നത് ഓരോ മനുഷ്യനും തന്റെ മാനസിക പക്വത നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാ സൈ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഗവേഷണങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യു ജി സി നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കുള്ള താൽക്കാലിക ഉത്തര സൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പൊന്നോണക്കാലത്ത് എതിരേറ്റ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ ചിങ്ങമൊന്ന്, കർഷക ദിനം. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ പരിശോധനകൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഗവേഷണങ്ങളെ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്താവുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ കാട്ടാംകുളത്തൂരിൽ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22nd ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: My message to you today is simple. Don't merely prepare yourself for the future. Prepare yourself to save the future of this country. At every stage of your life, let one guiding principle remain close to your heart. That is nation first, rashtra pratham. Whatever profession you choose, let your knowledge, innovation and hard work contribute to the progress, security and prosperity of you and our nation.
0: 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. പരിസ്ഥിതി കർമ്മ സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ ആൽവാറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 17 ജില്ലകളിലായി 6500 വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കർഷകരുടെ ക്ഷേമത്തിനായി മോദി സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കുകയും വിളകളുടെ താങ്ങുവില തുടർച്ചയായി വർദ്ധിപ്പിക്കുകയും ചെയ്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: മോദി സാഹേബ് ഉന്നോനെ ജ്ഞാൻ കി വ്യാഖ്യ കി ഗരീബ് യുവാ അന്നദാത ഓർ മഹില നാരി യേ മിലാകർ ജ്ഞാൻ ഹോതാ ഹൈ ഓർ 2047 മേ അഗർ ഭാരത് കോ പൂർണ്ണ വികസിത ബനാനാ ഹൈ തോ യേ യുവാ ഗരീബ് അന്നദാത ഓർ മഹില കോ താകത്വാൻ ബനാനാ പഡേ.
0: ചടങ്ങിൽ മുഖ്യമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ധനസഹായം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അദ്ദേഹം കൈമാറി. ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന യു ജി സി നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തര സൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇതു സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാം. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും NTA അറിയിച്ചു. നിയമന പരീക്ഷകളിൽ ക്രമക്കേട് ആരോപിച്ച് ജാർഖണ്ഡിലെ JPSC JSSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ശക്തി പ്രാപിക്കുന്നു. JPSC JSSC CGL പരീക്ഷകൾ റദ്ദാക്കണമെന്നും ക്രമക്കേടുകൾ CBI അന്വേഷിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. സൈബർ കുഷ്തി 2026 എന്ന പേരിൽ ദേശീയ സൈബർ സുരക്ഷ നിർമ്മിത ബുദ്ധി ഹാക്കത്തോണിന് തുടക്കമിട്ട് ദേശീയ ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യാ ഇൻസ്റ്റിറ്റ്യൂട്ട്. സൈബർ സുരക്ഷ വിലയിരുത്തുന്നതിലുള്ള മനുഷ്യന്റെ വിവേചന ബുദ്ധി തിരിച്ചറിയുന്നതിനാണ് ഹാക്കത്തോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വിദ്യാ മന്ത്രാലയം അറിയിച്ചു. സൈബർ കുഷ്തി 2026 രജിസ്ട്രേഷൻ അടുത്ത മാസം 10 അവസാനിക്കും. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്തോനേഷ്യയിൽ ഭൂചലനത്തെ തുടർന്ന് ഈസ്റ്റ് ന്യൂസ തെങ്കാര പ്രവിശ്യയിൽ 14 ദിവസത്തെ അടിയന്തര പ്രതികരണ കാലയളവ് പ്രഖ്യാപിച്ചു. ദുരന്ത മേഖലയിലെ ഒഴിപ്പിക്കൽ, ദുരിതാശ്വാസ വിതരണം, വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനാണ് നടപടി. ഇന്നലെ രാവിലെയാണ് ഫ്ലോറസ് തീരത്ത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഭൂകമ്പത്തിലും 341 തുടർ ചലനങ്ങളിലും 51 പേർ കൊല്ലപ്പെടുകയും 100+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യയും യുക്രൈനും പരസ്പരം നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. കാട്ടുതീയുമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് നാളെ ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. ഒരു റിപ്പോർട്ട്. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓണനാളുകളുടെ മധുര സ്മരണകൾ ഉണർത്തി നാളെ പൊന്നിൻ ചിങ്ങം പിറക്കുന്നു. അത്തമൊന്നായ ഇന്ന് മുറ്റത്ത് പൂക്കളമൊരുക്കി കേരളീയർ ഔപചാരികമായി ഓണത്തെ വരവേറ്റു കഴിഞ്ഞു. കർഷകന്റെ അധ്വാനത്തിന്റെ പെരുമയുടെയും വിളവെടുപ്പിന്റെ ആഘോഷത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ഓണക്കാലവും. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ കൂടി സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടകങ്ങളും നാടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം നാളെ തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
4: ആകാശവാണി തിരുവനന്തപുരം നിലയം വിമൻസ് കോളേജ് സംഗീത വിഭാഗവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഡോക്ടർ P ധന്യ മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ അവതരിപ്പിക്കും. AL മഞ്ജുള രാജേഷ് വയലിനും ഡോക്ടർ G ബാബു മൃദംഗവും തിരുവനന്തപുരം V കാർത്തികേയൻ ഘടവും ഒരുക്കും. ഈ പരിപാടിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:00 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും.
0: ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 460 റൺസ് എന്ന നിലയിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസ് നേടി പുറത്തായി. നെതർലൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 വീതം നേടി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ചിങ്ങം 1 നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. 21 നട അടയ്ക്കും. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബിയുൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവേഷണങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പൊന്നോണക്കാലത്തെ എതിരേറ്റ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ ചിങ്ങമൊന്ന് കർഷക ദിനം. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ പരിശോധനകൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 wicketന് 460 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം PJ ജയചന്ദ്രൻ.

കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ഗുരുവായൂർ കേശവൻ, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി സ്വാമി അയ്യപ്പൻ, ബയോസ്കോപ്പിൽ ഇനി സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

വനദേവത എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

അനാവരണം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും പി ലീലയും.

ബയോസ്കോപ്പിലിനി ഒ എൻ വി കുറിപ്പ് രചന നിർവഹിച്ച് സലിൽ ചൗധരി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം മദനോത്സവം. ആലാപനം എസ് ജാനകി.

ചിത്രം കായലും കയറും. രചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ വി മഹാദേവൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം, സർപ്പം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം, കെ ജെ യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും സംഘവും.

ബയോസ്കോപ്പിലിനെ കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശിവ ശിവ ശിവ ശിവ ശിവ ശിവ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഒറ്റക്കമ്പിനാദം.
3: ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് സുരഭി ലക്ഷ്മി അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ വിശേഷങ്ങൾ കേൾക്കാം. ഭരതനാട്യ നർത്തനകലയിൽ BA ബിരുദം, തിയേറ്റർ കലാവതരണത്തിൽ MPhil ബിരുദം, കലാവതരണത്തിൽ ഗവേഷക, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, അബുദാബി തിയേറ്റർ ഫെസ്റ്റിവൽ അവാർഡ്, മികച്ച നടിക്കുള്ള വയലാർ രാമവർമ്മ അവാർഡ്, മികച്ച നടിക്കുള്ള സബർമതി ഷോർട്ട് ഫിലിം അവാർഡ്, മികച്ച നടിക്കുള്ള പത്മരാജൻ പുരസ്കാരം, മികച്ച നാടക നടിക്കുള്ള സംഗീത നാടക അവാർഡ്, മികച്ച രണ്ടാമത് നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം എന്നിങ്ങനെ അർഹതപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം നേടിയ മികച്ച പ്രതിഭാശാലിയായ അഭിനേത്രി സുരഭി ലക്ഷ്മി. അഭിനയകലയുടെ ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന വ്യക്തിത്വം.

സുരഭി ലക്ഷ്മി ജനതതിക്ക് ഏറെ പ്രിയങ്കരിയായത് എം ഐ ടി മൂസ എന്ന പരമ്പരയിലൂടെയാണ്. 2005 ജയരാജ് സംവിധാനം ചെയ്ത ബൈ ദ പീപ്പിളിൽ നളിനി എന്ന കഥാപാത്രത്തെ സുരഭി ലക്ഷ്മി അവതരിപ്പിച്ചു. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. പഠിത്തത്തിൽ ഏറെ താല്പര്യമുള്ള നളിനി തുടർ പഠനത്തിന് വേണ്ടി ഒരു വായ്പ തരപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും മാനേജർ വായ്പ അനുവദിച്ചില്ല. ഇതിൽ മനംനൊന്ത് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ബൈ ദ പീപ്പിളിലെ സുരഭിയുടെ കഥാപാത്രം നളിനി മറക്കാൻ പറ്റാത്ത അനുഭവമായി.

മികച്ച സിനിമകളിൽ അഭിനയിക്കാനായി എന്നതാണ് സുരഭി ലക്ഷ്മിയുടെ പ്രത്യേകത. 2005 രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥയിലും രാജീവ് നാഥ് സംവിധാനം ചെയ്ത പകൽ നക്ഷത്രങ്ങളിലും അഭിനയിച്ചു. ഗുൽമോഹർ എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു. കാഞ്ചീപുരത്തെ കല്യാണത്തിലും സുരഭിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ ടി വി റിപ്പോർട്ടറിന്റെ വേഷം സുരഭിയിൽ ഭദ്രമായിരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഒറ്റക്കമ്പിനാദം.
1: ജയരാജിന്റെ ദ ട്രെയിനിൽ അല്ലുവിന്റെ മദറായി സുരഭി ശ്രദ്ധ നേടി. കമലിന്റെ സ്വപ്ന സഞ്ചാരിണിയിലെ രാധ, ടി കെ രാജീവ് കുമാറിന്റെ തത്സമയം ഒരു പെൺകുട്ടിയിലെ ജെനി, പി ബാലചന്ദ്രന്റെ ഇവൻ മേഘരോപൻ എന്ന ചിത്രത്തിലെ കൗസല്യ, ലാൽജോസിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ മരണപ്പെട്ട കുട്ടികളുടെ അമ്മ, അങ്ങനെ അഭിനന്ദനാർഹമായ അഭിനയം കാഴ്ചവെച്ച എത്രയോ മുഹൂർത്തങ്ങൾ സുരഭിയുടെ അഭിനയ ജീവിതത്തിലുണ്ട്.

കോഴിക്കോടിന്റെ തനത് സംസ്കാരത്തിൽ ഇഴചേർന്ന ഭാഷ അനായാസേന സ്വതസിദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്ത സുരഭി മോഡുലേഷനിലും ശൈലിയിലും ശ്രദ്ധിച്ചുകൊണ്ട് കഥാപാത്രത്തിന്റെ ദേശ സംസ്കാരങ്ങളിലേക്ക് പരിണമിക്കുന്ന കാഴ്ചകൾ അവരുടെ ചലച്ചിത്രങ്ങളിൽ ദർശിക്കാവുന്നതാണ്. അഭ്യാസത്തിലൂടെ ആർജിച്ചതല്ല എന്നതുകൊണ്ട് തന്നെ സുരഭിയുടെ അഭിനയം പ്രതിഭയുടെ തിളക്കത്താൽ അദ്വിതീയമായി നിൽക്കുന്നു.

നായികാവേഷങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് ഒരു അഭിനേത്രി നിർബന്ധം പിടിക്കാൻ പാടില്ല എന്ന് സുരഭിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര ആവിഷ്കാരത്തിന്റെ വിജയത്തിന് ഉപകഥാപാത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ ബോധവതിയായിരുന്നു. അതിനാൽ തന്നെ അവർ ഏറ്റെടുത്ത എല്ലാ കഥാപാത്രങ്ങളും ജീവസുറ്റു നിൽക്കാൻ ആവശ്യമായ ഊർജം അഭിനയത്തിലൂടെ പകർന്നുകൊടുത്തു. എല്ലാ കഥാപാത്രങ്ങളോടും നീതി പുലർത്തുകയും വ്യത്യസ്തമായ തിരശീലയിൽ പകർത്തുകയും ചെയ്തു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം.
2: ലിൻസൺ ആന്റണിയുടെ ഹൗസ്ഫുൾ എന്ന ചിത്രത്തിലെ പോലീസ് ഓഫീസറിന്റെ വേഷം സുരഭിയുടെ കരിയറിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു. 2013-14 വർഷങ്ങളിൽ TV ചന്ദ്രന്റെ ചലച്ചിത്രമടക്കം 12 ചിത്രങ്ങൾ സുരഭിയെ തേടിയെത്തി. ചലച്ചിത്രത്തിൽ മുഖ്യമായ വേഷങ്ങൾ സുരഭി ചെയ്യുമ്പോഴും നാടകത്തിന്റെ തട്ടകത്തിൽ നിന്ന് അവർ പാദങ്ങൾ പിൻവലിച്ചിരുന്നില്ല. സുവർണ തിയേറ്റേഴ്സിന്റെ യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന നാടകത്തിലെ അഭിനയത്തിനും ബോംബെ ടൈലേഴ്സിലെ അഭിനയത്തിനും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. അബുദാബി ഫെസ്റ്റിവലിലും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു.

അനിൽ തോമസിന്റെ സംവിധാനത്തിൽ പിറന്ന ലളിത സുന്ദരമായ ചലച്ചിത്രമായിരുന്നു മിന്നാ മിനുങ്ങ്. സുരഭി ലക്ഷ്മിയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പൂർണമായും ഒരു സ്ത്രീ കേന്ദ്രീകൃത ചലച്ചിത്രമായിരുന്നു അത്. മനോജ് രാംസിംഗിന്റെ രചനയായിരുന്നു. ഒരു മധ്യവയസ്കയായ അമ്മയുടെ റോളിലാണ് സുരഭി എത്തിയത്. കഥാപാത്രത്തിന് പേരില്ല എന്നതാണ് പ്രത്യേകത. കാരണം അതുപോലെ ആയിരങ്ങൾ ഇവിടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഔസിപ്പച്ചന്റെ പശ്ചാത്തല സംഗീതം 2017 ദേശീയ പുരസ്കാരം മിന്നാമിനിങ്ങിലെ അഭിനയത്തിന് സുരഭി ലക്ഷ്മിക്ക് ലഭിച്ചു. എന്നാൽ ആ ചിത്രം അന്ന് സംസ്ഥാന പുരസ്കാര സമിതി ശ്രദ്ധിച്ചു പോലുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. സിംഗിൾ പാരന്റിംഗ് അനുഭവിക്കുന്ന യാതനകളും ന്യൂ ജനറേഷനിൽ ചിലരെങ്കിലും കാണിക്കുന്ന പ്രതിബദ്ധതയില്ലായ്മയുമൊക്കെ അതിലളിതമായി തിരശീലയിൽ അനിൽ തോമസ് പകർത്തി.

2021 ഹരികുമാർ സംവിധാനം ചെയ്ത ജ്വാലാമുഖി എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം സുരഭിക്കായിരുന്നു. ആണും പെണ്ണും, വെള്ളം, ഊൾഫ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനും സുരഭിക്ക് പുരസ്കാരം ലഭിച്ചു. എന്ന് നിന്റെ മൊയ്തീൻ, ഉട്ടോപ്പയിലെ രാജാവ്, തീവണ്ടി, ചാച്ചാജി എന്നീ ചിത്രങ്ങളിലും സുരഭി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. അഭിനയത്തിന്റെ സൂക്ഷ്മഭാവങ്ങൾ പോലും കഥാപാത്രത്തിന്റെ സ്വഭാവം അറിഞ്ഞ് പകരുന്നതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുള്ള അഭിനേത്രിയാണ് സുരഭി. നിറയെ തത്തകളുള്ള മരം, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, സ്വർഗം തുറക്കുന്ന സമയം, അവൾ, പ്രമദവനം എന്നീ ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സുരഭി ലക്ഷ്മിയായിരുന്നു. പത്മ എന്ന ചലച്ചിത്രത്തിലും പ്രധാന വേഷം സുരഭിയാണ് ചെയ്തത്. വളരെയേറെ വ്യത്യസ്തമായ വേഷമാണ് പത്മയിൽ സുരഭി യാഥാർത്ഥ്യമാക്കിയത്. ശരിക്കും അവർ പത്മയായി. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തുകയും ഒടുവിൽ ഈ കഥാപാത്രം സുരഭി ചെയ്താലേ ശരിയാവൂ എന്ന അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്ത അഭിനേത്രി, ദേശീയ പുരസ്കാര ജേതാവ്, ഏറെ പ്രകാശമുള്ള ഒരു മിന്നാമിനുങ്ങ്.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.